റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 21, ക്രിസ്തുവർഷം 2026, ജൂലൈ 5, ഞായറാഴ്ച. എല്ലാ മാന ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

ഒരു യന്ത്രവൽകൃത യുഗത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. യാന്ത്രികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം പേർ ഇന്ന് സമൂഹത്തിലുണ്ട്. മാത്രമല്ല, എല്ലാവരെയും പോലെയാകാനുള്ള സമ്മർദ്ദവും അന്തരീക്ഷത്തിലുണ്ട്. ഈ സമ്മർദ്ദത്തിനു വഴങ്ങി നമ്മിൽ പലരും അറിയാതെ നാം അല്ലാതെയായിത്തീരുന്നു. എന്തുകൊണ്ട് നമുക്ക് നാം ആയിക്കൂടാ? അതിന് ആത്മധൈര്യം വേണം. ആത്മധൈര്യമില്ലെങ്കിൽ നാം നേടുന്ന അറിവും ശരിയെന്ന് കണ്ടെത്തിയ നിലപാടുകളും പ്രവൃത്തിയിൽ കൊണ്ടുവരാനാവില്ല. ഈ ഗുണമുണ്ടെങ്കിൽ മറ്റാരും കൂടെയില്ലെങ്കിലും നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. ഇന്ന് സമൂഹത്തിൽ തനിമയേറ്റ ചിന്തകളും കഴിവുകളുമായി വളർന്നുവരുന്ന യുവതലമുറ വളരെ പെട്ടെന്ന് ചിറക് കരിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ മെല്ലെ തനിമകൾ അടിയറ വെച്ച് ലോകത്തോട് പൊരുത്തപ്പെട്ട് ആൾക്കൂട്ടത്തോടൊപ്പം നിരയൊപ്പിച്ച് നടക്കുന്നു. ഇവരുടെ ആത്മധൈര്യം എങ്ങനെയാണ് നശിക്കുന്നത്? കുഞ്ഞുനാൾ മുതൽ നാം കേൾക്കുന്ന അരുതുകൾ, മാതാപിതാക്കൾ പ്രോത്സാഹനത്തിൽ കാണിക്കുന്ന പിശുക്ക്, തോൽവികൾ, കഴിവില്ല എന്ന തോന്നൽ, തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന വിചാരം, ഇവ നമ്മിലെ ആത്മധൈര്യത്തെ കെടുത്തും. പിച്ചവെച്ച് നടക്കുന്ന പിഞ്ചു മനസ്സ്, തുടരുത്, ചെയ്യരുത്, എടുക്കരുത് ഇങ്ങനെയുള്ള ധാരാളം നിരോധനാജ്ഞകൾ കേട്ടാണ് വളർന്നു വരുന്നത്. ഈ അരുതുകളും കളിയാക്കലും നിസ്സഹായാവസ്ഥയുമെല്ലാം അവന്റെ ബോധമനസ്സിൽ തന്റെ കുറവുകളെ ഊട്ടി വളർത്തുകയാണ് ചെയ്യുക. സ്വാഭാവികമായും അവനിൽ ആത്മധൈര്യത്തിനു പകരം അധൈര്യമാണ് വളരുക. അതുപോലെ കുഞ്ഞിന്റെ ഓരോ നിസ്സാര വിജയത്തിലും അഭിനന്ദിക്കുവാൻ മാതാപിതാക്കൾ മറക്കുമ്പോൾ അവനിലുള്ള ഉണർവ് കെട്ടുപോകും. ക്രിയാത്മകമായി ചിന്തിക്കുന്നതിനു പകരം അവനിൽ ഭയവും ആശങ്കയും ജനിക്കും. കഴിവില്ല, സ്നേഹിക്കുന്നില്ല എന്നീ തോന്നലുകൾ അവനിലുള്ള ആത്മവീര്യത്തെ കെടുത്തിക്കളയുകയും ചെയ്യും. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഒരു സംഭവം ഇവിടെ അനുസ്മരിക്കട്ടെ. യുദ്ധത്തിനിടയിൽ 1916 ചരിത്രപ്രസിദ്ധമായ വാർഡൂൺ പിടിച്ചെടുക്കാൻ ഹിറ്റ്ലർ നിശ്ചയിച്ചു. സുശക്തമായ യുദ്ധസന്നാഹത്തോടെയുള്ള ജർമ്മൻ തയ്യാറെടുപ്പ് ഫ്രഞ്ച് പടയാളികളിൽ പരിഭ്രാന്തി പരത്തി. ധീരനും ശക്തനുമായ മാർഷൽ പെത്ത ആയിരുന്നു ഫ്രഞ്ച് പടനായകൻ. ഭയചകിതരും നിരാശരുമായ തന്റെ പട്ടാളക്കാരുടെ നടുവിൽ വെച്ച് അവരെ ഇങ്ങോട്ട് കടത്തിവിടില്ല എന്ന് അദ്ദേഹം പരസ്യമായി ശബ്ദം ചെയ്തു. ആ പല്ലവി പട്ടാളക്കാരെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു. അവരെ ഞാൻ കടത്തിവിടില്ല എന്ന മുദ്രാവാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് ഓരോ ഫ്രഞ്ച് ഭടനും കരുത്താർജിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ ഫ്രഞ്ച് സേനയുടെ ആത്മധൈര്യത്തെ ധ്വംസിക്കുവാൻ ജർമ്മൻ ബോംബുകൾക്കോ പീരങ്കികൾക്കോ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുന്നു. ആത്മവിശ്വാസവും അതിൽ നിന്ന് ഉടലെടുത്ത വീറും വീര്യവുമാണ് ഫ്രഞ്ചുകാരെ വിജയികളാക്കിയത്. അധൈര്യമനോഭാവം ഉന്മൂലനം ചെയ്ത് ധൈര്യം നേടിയെടുക്കുവാൻ വേണ്ട ഊർജം നാം സ്വയം കണ്ടെത്തണം. ആദ്യം തന്നെ ചിന്തകളുടെ മേൽ നിയന്ത്രണം ഉറപ്പിക്കുക. ക്രിയാത്മക ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നവരായി നാം മാറുമ്പോൾ ഈശ്വരനിലും അപരനിലും നമ്മിലും വിശ്വാസം വളരും. നമ്മിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പോഷിപ്പിച്ച് അനുയോജ്യമായ കർമ്മമേഖലകളെ ലക്ഷ്യം വച്ച് നാം മുന്നേറണം. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശ കൈവെടിയാതെ അപകടം

0: ർഷതാബോധം കുടഞ്ഞു കളഞ്ഞ് ജീവിത പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കരുത്ത് പ്രകടിപ്പിച്ചാൽ പ്രതിബന്ധങ്ങൾ വഴിമാറും. സ്വയാവബോധവും സ്വാഭിമാനവും വളർത്തിയെടുക്കുന്നവരിൽ വ്യക്തിമഹത്വവും ആത്മവിശ്വാസവും താനേ വന്നു ചേരും. ചുരുക്കത്തിൽ, ഈശ്വരൻ നമ്മിൽ ഓരോരുത്തരിലും ഉൾപ്പെടുത്തി വച്ച തനിമയെ സംരക്ഷിക്കുവാൻ ആത്മധൈര്യത്തിന്റെ വക്താക്കളായി നമുക്ക് മാറാം.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: ഗുജറാത്തിലെ സനന്തിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികവേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മപരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
2: പരുക്കനടവുകളും കയ്യാങ്കളിയും 8 മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ 2 ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയൻ റഹീമിയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. 1st പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും 2nd പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾവർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൾട്ടി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിൻ അമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66th മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിരെ ഡ്യുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
0: ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 3rd മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VA സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചൈൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽക്കി ആവാസ്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നിർശാലികൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: നാം ജോലി സ്ഥലങ്ങളിലാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. സഹപ്രവർത്തകർ, കൂട്ടുകാർ, മറ്റുള്ളവരുമായി ഏറെ സംസാരിക്കുകയും ചെയ്യുന്നു. ജോലി സ്ഥലത്തെത്തുമ്പോൾ പറയരുതാത്ത കാര്യങ്ങളുണ്ട്, പക്ഷെ ചിലരങ്ങ് പറഞ്ഞു പോകുന്നു. അത്തരം പറയരുതാത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. കൂടുതൽ സമയവും നാം ചെലവഴിക്കുന്നത് ജോലി സ്ഥലത്താണ്. അവിടെ സഹപ്രവർത്തകരുമായും ബോസുമായും ഒക്കെ കൂടുതൽ സമയം ഇടപെടേണ്ടി വരും. ഈ സമയം വ്യക്തിപരമായ പലതും അവരോട് പങ്കുവെക്കേണ്ടിയും വരാം. എങ്കിലും സഹപ്രവർത്തകരോട് പങ്കുവെക്കുന്നതിൽ ഉചിതമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ച് സൂചിപ്പിക്കാം. നിങ്ങളുടെ ശമ്പളം, കടം, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് സഹപ്രവർത്തകരോട് എല്ലാം തുറന്ന് പറയുന്നത് ഉചിതമായെന്ന് വരില്ല. അത് പല പ്രശ്നങ്ങൾക്കും ഗോസിപ്പിനുമെല്ലാം വഴിവെക്കാനിടയുണ്ട്. ഓഫീസുകളിൽ, പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുകളിൽ, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ സംഘടന രാഷ്ട്രീയ ചർച്ചകൾ നടക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മിക്കവർക്കും അവരുടേതായ രാഷ്ട്രീയ ചായ്വുണ്ടാവും. നമ്മുടെ ചർച്ച കൊണ്ട് ആരെയും സ്വാധീനിക്കാനും പറ്റിയെന്ന് വരില്ല. അതിനാൽ അത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം. നാം ഏവരും മതവിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ്. ചെറുപ്രായത്തിലെ അത് അനുഷ്ഠിച്ചു വരുന്നതിനാൽ അതിനോടൊരു അഭിനിവേശം ഉണ്ടാവും. അത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ സഹപ്രവർത്തകരോട് ആവശ്യത്തിലധികം വിളമ്പുന്നത് അവരെ അസ്വസ്ഥരാക്കും. നമ്മുടെ വിശ്വാസത്തെ ആരിലേക്കും അടിച്ചേൽപ്പിക്കണ്ട. ഇതുകൂടാതെ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്തരം പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പങ്കിടുന്നത് ഒഴിവാക്കണം, അതാണ് നല്ലത്. സ്വകാര്യ ജീവിതവും ജോലിയും വേർതിരിച്ച് തന്നെ കാണണം, അതാണ് ഉത്തമം. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും എല്ലാവരുടെയും ഇഷ്ടക്കാരനായി മാറാനും ഒരു രഹസ്യമുണ്ട്. എന്താണെന്നല്ലേ പറയാം. ആളുകളുടെ ചില പ്രത്യേകതകളാണ്. മിക്കവർക്കും ഏതെങ്കിലും പ്രത്യേക കാര്യത്തിൽ താല്പര്യം കാണും. അത്തരം താല്പര്യങ്ങൾ കണ്ടെത്തി അവരെ പ്രശംസിച്ചാട്ടെ, തനിക്ക് വില തരുന്ന ഒരാളെ കുറിച്ച് മോശം പറയാൻ ആരും ഇഷ്ടപ്പെടില്ല. ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അതെനിക്കറിയാമെന്ന് പറഞ്ഞ് നിഷേധിക്കാതെ അത് ശരിയെന്ന് ആദ്യഘട്ടത്തിൽ പറയുക. പിന്നീട് കിട്ടുന്ന സന്ദർഭത്തിൽ നമുക്കത് തിരുത്താം. ആദ്യമേ തന്നെ എതിർക്കുന്നത് നമ്മളോടുള്ള ഇഷ്ടം കുറയ്ക്കാനേ ഇടയാക്കും. ഓഫീസിലുള്ളവർ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. നാണംകുണികൾ ഉണ്ടാകാം. അവർ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്താതെ തലയാട്ടുകയാണെങ്കിൽ അയാൾ കൂടുതൽ സംസാരിക്കും, അയാളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നവരെയാണ് ജോലി സ്ഥലങ്ങളിൽ സഹപ്രവർത്തകർ ഇഷ്ടപ്പെടുന്നത് എന്ന് കൂടി നിങ്ങൾ അറിയണം. അങ്ങനെയൊക്കെ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങിയാട്ടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ആളായി മാറുക തന്നെ ചെയ്യും. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4th ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ് പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിത് ഉഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഉഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100-ലധികം പുതിയ വിമാനത്താവളങ്ങളും 200-ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3rd ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. സവാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംവരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: एथेनॉल का काम ना हमने इन्वेंट किया, 100 साल से इस पे काम हो रहा है. जो एक हेनरी फोर्ड, उसने उस समय गाड़ी चलाई है बायोफ्यूल से, केरोसिन से, फॉसिल फ्यूल से. मैं बात कर रहा हूँ 2006 से लेकर 2008, उस समय हमारा एक टारगेट था कि 5% हमें बायोफ्यूल ब्लेंडिंग करनी है 10 states और यूनियन टेरिटरी में, कर नहीं पाए. वो दूसरी बात है, 1.4% पे हमारी गाड़ी रुक गई.
0: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് യുഎസ് നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗരാധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഫ്രഞ്ച് വട തോൽപ്പിച്ചത്. 70th minute എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻമാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19th ഓവറിൽ മറികടന്നു. 5 മത്സര പരമ്പരയിലെ 3rd മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ആകെ വോട്ടർമാരുടെ 32% പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടർ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. 1 മാസം നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 6 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: മനുഷ്യ ശരീരത്തിലെ അദൃശ്യരായ സഹായികൾ എന്ന് നമുക്ക് ഹോർമോണുകളെ വിശേഷിപ്പിക്കാം. അവർ പല തരക്കാരുണ്ട്. പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ നമുക്ക് പേടി തോന്നും. ഓട്ടമത്സരം തുടങ്ങും മുൻപ് നെഞ്ചിടുപ്പ് ഇതൊക്കെ തോന്നിപ്പിച്ച് ശരീരത്തെ എന്തിനും റെഡിയാക്കി നിർത്തുന്നത് ഹോർമോണുകളാണ്. ഓരോന്നിനും ഓരോ ഇനം ഹോർമോണുകളാണ് ഉള്ളത്. സ്വിച്ചിട്ടതുപോലെ നമ്മുടെ മൂഡ് മാറുമ്പോൾ ഓർക്കുക, ഉള്ളിലെ ചിലർ നമ്മളെ സഹായിക്കാനുള്ള കഠിന അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ വികാര ജീവിയാക്കി നിലനിർത്തുന്നതാണ് ഈ ഹോർമോണുകൾ. അങ്ങനെയുള്ള മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ചില ഹോർമോണുകളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഒരു മഹാനഗരം പോലെയാണ് നമ്മുടെ ശരീരം. 100,000 ജോലികൾ

0: ഒരേ സമയം നടക്കുന്നുണ്ട്. അതെല്ലാം തടസ്സമില്ലാതെ പോകണമല്ലോ. എല്ലാ ശരീരഭാഗങ്ങളും കൃത്യസമയത്ത് ഉണരുകയും ഉഷാറാവുകയും വേണം. ആവശ്യമുള്ളപ്പോൾ വളരണം. ചെയ്യേണ്ട ജോലികളൊക്കെ കൃത്യമായി ചെയ്യണം. വേണ്ടപ്പോൾ വിശ്രമിക്കണം. ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ നടന്നെങ്കിൽ മാത്രമേ ശരീരമെന്ന മഹാനഗരം നന്നായി മുന്നോട്ട് പോകൂ. പക്ഷേ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിൻ്റെ അകത്തും പുറത്തും മുക്കിലും മൂലയിലുമുള്ള ഓരോ ഭാഗവും എങ്ങനെയാണ് അറിയുന്നത്? അതിനായി പ്രത്യേകം സന്ദേശവാഹകരുണ്ട്. കൃത്യമായി പറഞ്ഞാൽ രാസ സന്ദേശവാഹകർ എന്ന് പറയാം. ചിരിയും കളിയും ആശയും നിരാശയും സങ്കടവും പ്രതീക്ഷയും പ്രത്യാശയും എന്ന് തുടങ്ങി എത്രയോ വികാരങ്ങളുടെ കടന്നു പോകാൻ നമ്മെ സഹായിക്കുന്ന ആ സന്ദർശകവാഹകരാണ് ചുരുക്കി പറഞ്ഞാൽ ഹോർമോണുകൾ. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് ഗ്ലൂക്കോസ് സന്തുലനം സാധ്യമാക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളിൽ നിന്ന് ഗ്ലൂക്കോണും ബീറ്റ കോശങ്ങളിൽ നിന്ന് ഇൻസുലിനും ഡെൽറ്റ കോശങ്ങളിൽ നിന്ന് സെമസ്റ്റോസ്റ്റിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിൽ ഇൻസുലിൻ ആണ് പ്രധാന ഹോർമോൺ. രക്തത്തിൽ അമിതമായി ഗ്ലൂക്കോസ് നില ഉയരാതെ നിയന്ത്രിക്കുന്നത് ഇൻസുലിൻ ഹോർമോണാണ്. ഇൻസുലിൻ കുറയുകയോ കോശങ്ങൾക്ക് ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നാം പറയുന്ന പ്രമേഹം അഥവാ ഡയബറ്റീസ്. ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നതിലും ഇൻസുലിന് പ്രധാന പങ്കുണ്ട്. അതുപോലെ പ്രോട്ടീൻ നിർമ്മാണത്തെ ഉത്തേജിപ്പിക്കാനും ഇൻസുലിന് കഴിയുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ നില താഴാതെ നോക്കുന്നത് ഗ്ലൂക്കോഗോണിന്റെ ജോലിയാണ്. സെമസ്റ്റോസ്റ്റാറിൻ ആണ് ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ എന്നിവയുടെ സ്രവണം നിയന്ത്രിക്കുന്നത്. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. പുരുഷ ഹോർമോൺ എന്ന് പറയാമെങ്കിലും സ്ത്രീകളിലും നേരിയ അളവിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ആൺകുട്ടികളിൽ വളർച്ചയോടൊപ്പം ശബ്ദം മാറുക, താടിമീശകളുടെ വളർച്ച, ദൃഢപേശികൾ, എതിർലിംഗ ആകർഷണം തുടങ്ങിയവയ്ക്ക് പ്രധാന കാരണമാണ് ഈ പറഞ്ഞ ഹോർമോൺ. പ്രത്യുൽപാദനത്തിന് ആവശ്യമായ ബീജങ്ങളുടെ ഉൽപാദനത്തിനെ സഹായിക്കുന്നതും ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ്. ത്വക്കിലെ ചുളിവ് കുറയ്ക്കുക, കൊഴുപ്പിന്റെ സംഭരണവും വിതരണവും നിയന്ത്രിക്കുക, ആത്മവിശ്വാസം, പൊരുതാനുള്ള കഴിവ് എന്നിവ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും ഈ പറഞ്ഞ ഹോർമോൺ നിർവഹിക്കുന്നു. പീയൂഷ ഗ്രന്ഥിയിൽ നിന്നും ഹോർമോണുകൾ ഗൊണോഡിനെ ഉത്തേജിപ്പിച്ചാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. വൃഷണങ്ങളിലെ ലീഡിംഗ് കോശങ്ങൾ ആണ് ഇതിൻ്റെ ഉറവിടം. ഇനി മറ്റുള്ള ഒന്നാണ് ഇൻസ്ട്രജൻ ഹോർമോൺ. സ്ത്രീകളിൽ അണ്ഡാശയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹോർമോണാണ് ഇൻസ്ട്രജൻ. സ്ത്രീ ഹോർമോൺ എന്ന് പറയാമെങ്കിലും പുരുഷന്മാരിൽ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് വളരെ കുറഞ്ഞ അളവിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അണ്ഡവിസർജന പ്രക്രിയ, കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്കവിധം ഗർഭപാത്രത്തെ ഒരുക്കൽ, ചർമ്മം മൃദുവാക്കൽ, മുടി വളർച്ച, കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കൽ, അസ്ഥികളുടെ സംരക്ഷണം, ആർത്തവ ചക്ര നിയന്ത്രണം, ഉറക്കത്തെ നിയന്ത്രിക്കൽ തുടങ്ങിയവയെല്ലാം ഇൻസ്ട്രജന്റെ കടമകളാണ്. നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിച്ച് ഹൃദയത്തെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഈ ഹോർമോണിനുണ്ട്. ഇൻസ്ട്രജൻ, ഇൻസ്ട്രോഡിയോൾ, ഇൻസ്ട്രഡിയോൾ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇൻസ്ട്രജൻ ഹോർമോണുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ശക്തിയുള്ളതും E2 എന്നറിയപ്പെടുന്ന ഇൻസ്ട്രോഡിയോൾ ആണ്. ഇത് പൂർണ്ണമായും അണ്ടാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കുട്ടിക്കാലത്ത് കുറവും പ്രായം കൂടുന്തോറും കൂടുതലാവുകയും ചെയ്യുന്ന ഹോർമോണാണ് ഇൻസ്ട്രോൺ. ഇൻസ്ട്രിയോൾ ഗർഭകാലത്താണ് കൂടുതലായി ഉണ്ടാകുന്നത്. കുഞ്ഞിൻ്റെ ആരോഗ്യം, വളർച്ച ഇവ ശരിയായി നടക്കാൻ ഈ ഹോർമോൺ സഹായിക്കുന്നു. ഇൻസ്ട്രജൻ കുറഞ്ഞാൽ സ്ത്രീകൾക്ക് നിരവധി ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അസ്ഥിക്ഷയം, വിഷാദം, ശരീരത്തിൽ അമിതമായി അനുഭവപ്പെടുന്ന ചൂട് തുടങ്ങിയവ ഈ ഹോർമോണിൻ്റെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ്. ഇനി ഉറക്കത്തിനും വിശപ്പിനും പ്രത്യേക ഹോർമോണുകളുണ്ട്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. ശരീരഘടികാരത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണിത്. അതായത് ശരീരത്തിൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയാം. രാത്രിയിൽ ഈ ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കും. നമ്മെ വേഗം ഉറങ്ങാൻ സഹായിക്കുന്നത് മെലറ്റോണിനാണ്. ശരീരത്തിൻ്റെ ക്ഷീണവും സമ്മർദ്ദവും കുറയ്ക്കാനും മെലറ്റോണിൻ സഹായിക്കുന്നുണ്ട്. വാർദ്ധക്യത്തെ പ്രതിരോധിക്കാനുള്ള കഴിവും മെലറ്റോണിനുണ്ട്. ഹോർമോണായും ആൻറ്റി ഓക്സിഡൻ്റായും മെലറ്റോണിൻ പ്രവർത്തിക്കുന്നു. വെളിച്ചം ഈ ഹോർമോൺ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഗ്രെയ്ലിനും ലെപ്റ്റിനും. ഭക്ഷണം വേണം എന്ന സന്ദേശം നൽകുന്നത് ഗ്രെയ്ലിനും, ഭക്ഷണം മതിയാക്കൂ എന്ന സ്റ്റോപ്പ് സിഗ്നൽ നൽകുന്നത് ലെപ്റ്റിനുമാണ്. വിശപ്പിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഗ്രെലിൻ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയമാണ്. ഹൈപ്പോതലപ്പസിലുള്ള ഹങ്കർ സെന്ററാണ് ഇത് നിയന്ത്രിക്കുന്നത്. വിശപ്പ് കൂടുമ്പോൾ ഗ്രെലിൻ്റെ അളവ് ഉയരും. തൃപ്തിയുടെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ലെപ്റ്റിൻ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് കൊഴുപ്പ് കോശങ്ങളാണ്. ശരീരത്തിന്റെ ഭാരം നിയന്ത്രിക്കുന്നതിൽ ഈ ഹോർമോണുകൾക്ക് വലിയ പങ്കാണുള്ളത്. ഇനി വികാരങ്ങളുടെ ഹോർമോണുകളെ കുറിച്ച് മനസ്സിലാക്കാം. മനുഷ്യന്റെ വികാരങ്ങളും ഹോർമോണുകളും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. സന്തോഷം, ശാന്തത, ദേഷ്യം, ഭയം, സ്നേഹം, വിഷാദം, പ്രണയം തുടങ്ങിയ വിവിധ വികാരങ്ങളും മാനസിക അവസ്ഥകളും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ഹോർമോണുകളാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. സെറോട്ടോമിൻ, ഡോപ്പോമിൻ, നോറപ്പിൻവിൻ എന്നിവയാണ് ഈ പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണുകൾ, അതായത് വികാര ഹോർമോണുകൾ എന്ന് പറയാം. വികാര നിയന്ത്രണ ഹോർമോൺ എന്നും ഇതിനെ പറയാറുണ്ട്. സെറോട്ടോണിൽ കൂടുമ്പോൾ സന്തോഷം, സംതൃപ്തി, സമാധാനം എന്നിവ വർദ്ധിക്കും. ഇത് കുറയുമ്പോൾ വിഷാദം അഥവാ ഡിപ്രഷന് സാധ്യത കൂടും. എന്തോ നേടി എന്ന തോന്നൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഡോപ്പോമിൻ. ഒരിക്കൽ ലഭിച്ച സന്തോഷം വീണ്ടും ലഭിക്കാൻ താല്പര്യമുണ്ടാക്കുന്ന ഈ ഹോർമോണിനെ അഡിക്ഷൻ ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. ഉണർവ്, ജാഗ്രത, പ്രസാദാത്മകത എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് നോർഎപ്പിനെഫ്രിൻ. ആളുകൾ തമ്മിലുള്ള ആകർഷണവും അടുപ്പവുമൊക്കെ കൂട്ടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഹോർമോണുമുണ്ട്. ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദനത്തെയും ശരീരത്തിന്റെ ആന്തരിക സന്തുലനത്തെയും നിയന്ത്രിക്കാൻ പരിസ്ഥിതി ഘടകങ്ങൾക്ക് കഴിയും. പ്രകാശം, താപനില, രാസവസ്തുക്കൾ, ശബ്ദം, പ്ലാസ്റ്റിക് തുടങ്ങിയവയൊക്കെ ഉദാഹരണമാണ്. ഇതുകൂടാതെ മാനസിക സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, പുകയില, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം, വ്യായാമരഹിതമായ ജീവിതം തുടങ്ങിയവയും ഹോർമോൺ സന്തുലനത്തെ സ്വാധീനിക്കും. ശരീര താപനില വർദ്ധിക്കുന്നത് തൈറോയ്ഡ് ഹോർമോണുകൾക്ക് മാറ്റമുണ്ടാക്കും. പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ, കീടനാശിനികൾ എന്നിവ ഇൻസ്ട്രജൻ, ടെസ്റ്റോസ്റ്റെറോൺ എന്നിവയുടെ സന്തുലനം നഷ്ടപ്പെടുത്തും. ഉച്ചത്തിലുള്ള ശബ്ദം, ഏറെ നേരം കേൾക്കുന്നത് സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് ഉയരാൻ കാരണമാകും. ആരോഗ്യകരമായ ഭക്ഷണവും ശരിയായ വ്യായാമവും സെറോട്ടോണിൻ, ഡോപ്പോമിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളുടെ അളവ് കൂട്ടും. സന്തോഷ ഹോർമോണുകളാണ് ഇവ എന്നും പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടുകയോ കുറയുകയോ ചെയ്യാമെന്നുള്ളതാണ്. മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളിലും ഉണ്ട് ഹോർമോണുകൾ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന തവളയുടെ കാര്യം തന്നെ എടുക്കാം. മനുഷ്യരിൽ ഉള്ളതുപോലെ തൈറോക്സിൻ, പ്രൊലാക്ടിൻ, മെലാട്ടോണിൻ, കോർട്ടിസോൺ, സ്ട്രോയിഡ് എന്നിവ ഹോർമോണുകൾ തവളയിലുണ്ട്. തവളക്കുഞ്ഞ് രൂപാന്തരം പ്രാപിച്ച് പൂർണ്ണ വളർച്ച എത്തുന്നത് തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം മൂലമാണ്. തവളയുടെ ലാർവയായ ബാൽമാക്രിക്ക് ജലത്തിൽ വളരാൻ കഴിയുന്നതിന് സഹായകരമായ ഹോർമോണാണ് പ്രൊലാക്ടിൻ. വളർച്ചയുടെ ഘട്ടത്തിൽ പ്രകാശത്തിന്റെ അളവനുസരിച്ച് മെലട്ടോണിൻ ഉൽപ്പാദനവും നടക്കുന്നുണ്ട്. കോർട്ടിസോൺ സ്ട്രോൺ എന്ന ഹോർമോൺ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ തവളയെ സഹായിക്കുന്നു. പാമ്പുകൾ പടം പൊഴിക്കാറില്ലേ, അതിന് അവരെ സഹായിക്കുന്നത് ഒരു ഹോർമോണാണ് തൈറോക്സിൻ. ടെസ്ട്രോസ്ട്രോൺ, ഇൻസ്ട്രജൻ, മെലട്ടോണിൻ എന്നീ ഹോർമോണുകളും പാമ്പിന്റെ ശരീരത്തിലുണ്ട്. ആപത്തുകളെ നേരിടാനും പ്രതികരിക്കാനും ഇവയെയും സഹായിക്കുന്നത് കോർട്ടിസോണോൺ എന്ന ഹോർമോണാണ്. പക്ഷികളുടെ ശരീരത്തിലും ഹോർമോൺ ഉണ്ട്. മുട്ടയിടാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും അവയെ സഹായിക്കുന്നത് പ്രൊലാക്ടിൻ എന്ന ഹോർമോണാണ്. ഇൻസ്ട്രജൻ, ടെസ്ട്രോസ്ട്രോൺ എന്നീ ഹോർമോണുകൾ പക്ഷികളിലും ഉണ്ട്. എലി ഉൾപ്പെടെയുള്ള ചെറു സസ്തനികളിലും ഇൻസുലിൻ തന്നെയാണ് ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നത്. ഗ്രോത്ത് ഹോർമോണും ടെസ്ട്രോൺ, ഇൻസ്ട്രജൻ എന്നീ ഹോർമോണുകളും ഇവയ്ക്കുമുണ്ട്. മനുഷ്യരെ പോലെ തന്നെ ഹോർമോണുകളുടെ അഭാവം മൃഗങ്ങളിലും ശാരീരികമായ അസ്വസ്ഥതകളും ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണവുമാവും. കായിക താരങ്ങളുടെ ശാരീരിക ക്ഷമത, പേശി ബലം, വേഗം, ചലനക്ഷമത, ആത്മവിശ്വാസം, പോരാട്ട മനോഭാവം തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഹോർമോണുകൾ കായിക രംഗത്തും താരങ്ങളാണ്. അത്തരം ചില ഹോർമോണുകളെ പറയാം. ടെസ്റ്റോസ്ട്രോൺ പേശികളുടെ വലിപ്പം, ശക്തി എന്നിവ കൂട്ടാനും ഏകാഗ്രതയോടെ മത്സരത്തിൽ പങ്കെടുക്കാനും കായിക താരത്തെ സജ്ജമാക്കുന്നു. പോരാട്ട വീര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ശരീരത്തിന് അധിക ഊർജം നൽകാനും ഇതിന് കഴിവുണ്ട്. ബോഡി ബിൽഡിംഗ്, ഓട്ടം, ഫുട്ബോൾ, ഗുസ്തി തുടങ്ങിയ ഒരുപാട് ഊർജം ആവശ്യമുള്ള കായിക ഇനങ്ങളിൽ മനുഷ്യന് പ്രയോജനകരമാണ് ഈ ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ പേശികളുടെയും അസ്ഥികളുടെയും വളർച്ചയ്ക്കും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ചതവുകൾ വേഗത്തിൽ ഭേദമാക്കാനും സഹായിക്കും. പവർ ലിഫ്റ്റിംഗ് തുടങ്ങിയ ഇനങ്ങൾക്ക് സഹായകരമാണ് ഇത്. പോരാട്ട വീര്യം കൂട്ടാൻ സഹായിക്കുന്ന മറ്റൊരു ഹോർമോണാണ് അഡ്രിനാലിൻ. ബോക്സിംഗ് പോലുള്ള മത്സരങ്ങളിൽ ഇത് ഏറെ പ്രയോജനകരമാണ്. ശരീരത്തെ നിയന്ത്രിക്കുന്ന സന്ദേശവാഹകരായ ഹോർമോണുകളെ കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ റിപ്പോർട്ട് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
7: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. അതിജീവന വഴി സ്വയം കണ്ടെത്തണം, അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ജീവിത വഴികൾ ഏവർക്കും ഒരുപോലെയാകില്ല. ചിലർക്ക് എന്തിനും സഹായിക്കാൻ ആളുണ്ടായെന്ന് വരാം. ചിലർക്ക് എല്ലാം സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടിയും വന്നേക്കാം. അതിജീവിതത്തിനായി ഒരാൾ സ്വയം രൂപപ്പെടുത്തുന്ന വഴികളാണ് അയാളുടെ ഇന്നത്തെ ജീവിതവും ഭാവിയും ഒക്കെ തീരുമാനിക്കുന്നത്. ഏത് സാഹചര്യത്തോടും രണ്ട് രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്നിൽ ആ സാഹചര്യത്തിന് കീഴ്പ്പെടാം, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ തന്നെ കീഴ്പ്പെടുത്താം. സാഹചര്യത്തിന് കീഴ്പ്പെടുന്നവർ എല്ലാം തൻ്റെ വിധിയായി കണക്കാക്കും. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം തൻ്റെ പരിധിക്കപ്പുറമാണെന്നും താൻ അനുഭവിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നും സ്വയം പറഞ്ഞ് മനസ്സിനെ വിശ്വസിപ്പിക്കും. മറിച്ച് സാഹചര്യങ്ങളെ നേരിട്ട് കീഴ്പ്പെടുത്തുന്നവർ തോറ്റുകൊടുക്കാൻ മനസ്സുള്ളവരാകില്ല. അവസാന നിമിഷം വരെ പ്രതീക്ഷകൾ കൈവിടാതെ ഇരിക്കും. പ്രതീക്ഷയുടെ തിളക്കം അവരുടെ കണ്ണുകളിൽ ഉണ്ടാവും. ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണ്, അല്പസമയം എടുത്തു പോകുന്നു എന്ന് മാത്രം. എന്തും മാറും, കാലവും ആളുകളും സാഹചര്യവും എല്ലാം മാറും. എല്ലാം അതിന്റെ സ്വാഭാവിക മാറ്റങ്ങൾ പ്രകടമാക്കും. അതിനാൽ മാറ്റങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കണം. ഇപ്പോഴത്തെ നില മാറിമറിയാൻ വലിയ സമയമൊന്നും വേണ്ടിവരില്ല. ഗുണമേന്മയുള്ള ജീവിതം ഏവരും ആഗ്രഹിക്കുന്നുണ്ട്. അതെപ്പോൾ എത്തുമെന്ന് ആർക്കും വലിയ പിടിയുമില്ല. ഇനി എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു എന്നിരിക്കട്ടെ, അതിന് അടിമപ്പെടണമെന്ന് നിയമവുമില്ല. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകളുടെ അന്വേഷണമാണ് ഒരാളെ സ്ഥിരോത്സാഹിയായി നിലനിർത്തുന്നത്. ചിലപ്പോൾ ഒരു വഴിയില്ലെന്ന് തന്നെ തോന്നിയേക്കാം. ഉടുന്നനവേ ചില വഴികൾ തെളിഞ്ഞു വന്നെന്നും വരാം. അത്തരം പാതകളെ വിശ്വസിക്കണം. അത്ര പരിശോധനയൊന്നും പറ്റിയെന്നും വരില്ല. സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിജയം നമ്മിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് തന്നെ പോകണം. വിജയം നമ്മൾക്കായി കാത്തിരിക്കുകയാണ്. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. മുൻഗണനാ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട അർഹരായവർക്ക് ലഭിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. നിലവിലെ ഒഴിവാക്കൽ മാനദണ്ഡത്തിൽ ഉൾപ്പെടാത്തതും എന്നാൽ നിലവിൽ മുൻഗണനേതര വിഭാഗത്തിൽ തുടരുന്നതുമായ അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 17-ന്. ആവശ്യമായ രേഖകൾ സഹിതം സംസ്ഥാനത്തെ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. കൊറ്റങ്കര പഞ്ചായത്ത് PHC ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 13-ന് വൈകിട്ട് 5-ന് മുൻപ് അപേക്ഷ നൽകണം. SRC കമ്മ്യൂണിറ്റി കോളേജിൽ സർട്ടിഫിക്കറ്റ് ഇൻ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി 15 വരെ അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ്, ഹോബി സർക്യൂട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ എഞ്ചിനീയറിംഗ് ബ്യൂട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും മറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. July 8-9 തീയതികളിൽ രാവിലെ 10 മുതലാണ് ക്യാമ്പ്. പ്രവേശനം സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446975739. മറ്റൊരു നമ്പർ 7736179764. കൊട്ടാരക്കര കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിക്കുന്ന 30 ദിവസത്തെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസ്, 10 ദിവസത്തെ കോൺ കൃഷി പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്കും സ്വന്തമായി സംരംഭം നടത്താൻ താൽപര്യമുള്ളവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474253-7141. മറ്റൊരു നമ്പർ 9495245002. വെളിയം സർക്കാർ ITIയിൽ ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡ്രൈവർ കം മെക്കാനിക് ട്രേഡുകളിലെ പ്രവേശനത്തിന് July 6-ന് വൈകിട്ട് 5 വരെ അപേക്ഷകൾ നൽകാം. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ച ശേഷം സമീപത്തുള്ള ITIയിൽ എത്തി 9-ന് വൈകിട്ട് 5-നകം വേരിഫിക്കേഷൻ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7012-3324-56. മറ്റൊരു നമ്പർ 8589-8989-62. ആകാശ എയർ കൊച്ചിയിൽ നിന്ന് കുവൈത്തിലേക്ക് സർവീസ് August 1 മുതൽ ആരംഭിക്കും. തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് സർവീസ്. ഉച്ചയ്ക്ക് 1:50 കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം 4:30 കുവൈത്തിലും അവിടുന്ന് 5:30 പുറപ്പെട്ട് രാത്രി 1:35 കൊച്ചിയിലും എത്തും. എയർ ഇന്ത്യ എക്സ്പ്രസ് സലാല കോഴിക്കോട് സർവീസുകൾ പുനരാരംഭിച്ചു. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് സർവീസ്. മസ്കത്ത്, ബാംഗ്ലൂരു സർവീസുകളും വീണ്ടും തുടങ്ങി. നിലവിൽ മസ്കത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് 7 നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ ഏകദേശം 40 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ June 27 നടത്തിയ BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കോട്ടയം MG സർവകലാശാലയ്ക്ക് കീഴിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിഗ്രി 3 അലോട്ട്മെന്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സമയപരിധി 4 വരെ നീട്ടി. PG BEd 3 അലോട്ട്മെന്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 4 മുതൽ ഈ മാസം 8 വരെ നടത്താം. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ പുതുക്കലിന് സെപ്റ്റംബർ വരെ നിരക്ക് ഒഴിവാക്കി. സംസ്ഥാനത്തെ ആധാർ സേവനങ്ങളുടെ നോഡൽ ഏജൻസിയായി സംസ്ഥാന IT മിഷന്റെ നേതൃത്വത്തിലാണ് സൌജന്യ ആധാർ പുതുക്കലിന് അവസരം. ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാക്കാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ തുടങ്ങിയ സേവനങ്ങൾക്കും നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് സേവനങ്ങൾ സൌജന്യമാക്കിയത്. എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 1800425118. മറ്റൊരു നമ്പർ 0471233553. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
1: പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ കെ രവീന്ദ്രനാഥൻ നായർ അനുസ്മരണവും കലാവിരുന്നും 8-ാം തീയതി നടക്കും. രാവിലെ 10-ന് കൊയിലോൺ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചന കാരിക്കേച്ചർ മത്സരവും ഡെപ്യൂട്ടി മേയർ കരുമാൽ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 രവി കലയും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി പ്രദർശനം, 4 പബ്ലിക് ലൈബ്രറിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലി എന്നിവ നടക്കും. തുടർന്ന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: കവിത പുറകോട്ട് നടക്കണം.

നടന്നുണപ്പിലിക്കണം നടുവേദന കുറയാൻ പുറകോട്ടുള്ള നടത്തം ഉറപ്പായും.

0: ആരോഗ്യം നിലനിർത്താം, പുറകോട്ടു നടക്കേണം, പുറകോട്ടു നടക്കേണം, പുറകോട്ടു നടന്നു നാം ശീലിക്കേണം. നന്ദി.
1: അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. July 9 മുതൽ 12 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
6: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
7: Greetings time.
8: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോട് ഫിലോമിനയാണ്. 9 വരെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 04 74 3 11 11. അതുപോലെ ആശംസകൾ 8:50 വരെ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 0 9 0 1 3 3 1 1. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാം, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറിന്ന് വിളിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 04 74 2 9 3 1 1 1. നമ്മുടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
9: ഹലോ
8: ഹലോ ഹലോ മോന്റെ പേരെന്താണ്? അപ്പോൾ മുഹമ്മദ് അയാന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 04 74 2 9 3 1 1 1. നമുക്ക് കോളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474 2931 1111. ഹലോ,
1: മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: എന്റെ പേര് ഷാജി എന്നാണ്. ഞാൻ കടവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. വൈഫിന്റെ പേര് അഖില എന്നാണ്.
0: ഓക്കേ, ആശംസ അറിയിക്കുന്നുണ്ടോ?
1: ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ.
0: ഓക്കേ, അപ്പോൾ അഖിലയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിന ആശംസകൾ.
1: ഓക്കേ
0: ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ.
0: ഹലോ,
2: എന്റെ
0: പേര് ഫിലോമിന. ദക്ഷിക്ക്. അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കാനുള്ളേ? ഓ ഓക്കെ, അപ്പൊ അച്ഛന്റെ പേരെന്താണ്? ശ്രീജിത്ത്. മോൻ ആശംസ അറിയിക്കുന്നുണ്ടോ അച്ഛന്? ഓക്കെ, അപ്പോൾ ശ്രീജിത്ത് ഏട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474 2931 1111. ഹലോ.
3: ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: ആ, പറഞ്ഞോളൂ ചേച്ചി.
3: ഞാൻ ആശ്രാമത്ത് നിന്ന് വിളിക്കുന്നത്. രേഖ, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്.
0: ഇന്ന്? ആ. ചേട്ടന്റെ പേരെന്താ?
3: സജീവ്.
0: ഓക്കെ, അപ്പോൾ സജീവ് ചേട്ടനും രേഖ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474 2931 1111. ഹലോ.
4: ഹലോ. ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ.
4: എന്റെ അഞ്ചാമത്തെ ചെറുമോളുടെ ബർത്ത്ഡേ. പേര് വേഹ.
0: എന്താണ്?
4: വേഹ. വേഹ.
0: വേഹ.
4: വേഹ ജോയി.
0: ഓക്കെ,
4: ഒരാശംസ പറഞ്ഞേരാ.
0: ഓക്കെ, അപ്പോൾ വേഹ ജോയിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474 2931 1111. ഹലോ.
5: ഹലോ, നമസ്കാരം മോളെ. ഷേളി ചേച്ചിയാണ് കോളേജ് എന്ന്.
0: പറഞ്ഞോളൂ ചേച്ചി.
5: ആ, മോളെ ചേച്ചിക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷസ് ആണ് പറയാനുള്ളത്. കപ്പലിന്റെ മുക്കിലെ സതിയുടെ കൊച്ചുമോൻ. മോന്റെ പേര് അഗ്രജ് എന്നാണ്. ശ്രീകുട്ടൻ എന്നാണ്.

0: മക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഇരുവരുത്തുന്ന ആശാവർക്ക റോഷിനിയാണ് വിളിക്കുന്നത്.
0: പറഞ്ഞോളേച്ചി.
1: ആ, ഇന്ന് ഞങ്ങളുടെ ജെ പി ചേട്ടനായ ശോഭ സിസ്റ്ററുടെയും രാധാകൃഷ്ണൻ ചേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഒന്ന് വിഷ് ചെയ്യാമോ?
0: ശോഭ രാധാകൃഷ്ണൻ.
1: ആ
0: ഓക്കെ, അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനും ശോഭ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്കത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ? ഓക്കെ, മോന്റെ പേരെന്താണ്? ആശംസ അറിയിക്കുന്നുണ്ടോ ചേച്ചി? ആ, പറഞ്ഞോളൂ. ഓക്കെ, ഇത് പാട്ടിന്റെ പ്രോഗ്രാം അല്ല, ആശംസകൾ അറിയിക്കാനുള്ള ഒരു വേദിയാണ്. ബർത്ത്ഡേയും വിവാഹ വാർഷികവും ഒക്കെ ആശംസകൾ അറിയിക്കാനുള്ള ഒരു വേദിയാണ്. പാട്ടിലേക്ക് വിളിക്കണമെങ്കിൽ ഇന്ന് 9:15 കൊച്ചു കുട്ടികളുടെ കാതോട് കാതോരം ഉണ്ടായിരിക്കുന്നതാണ്, അതിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ 12 കാതോട് കാതോരം ഉണ്ടായിരിക്കുന്നതാണ്, അതിലേക്കും വിളിക്കാം. അപ്പം ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, നമസ്തേ. ഗുഡ് മോർണിംഗ്. എന്റെ കൊച്ചുമോന്റെ ഇന്നലെ 2-3 വിളിച്ചിട്ട് കട്ടായി പോയി. ഇന്നലെയായിരുന്നു ബർത്ത്ഡേ. 3 വരെയാണ്. സിദ്ധാർത്ഥ എന്ന പേര്. 1000 ജന്മദിന ആശംസകള്.
0: ഓക്കെ, അപ്പോൾ സിദ്ധാർത്ഥ മോന്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിന ആശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്കത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
3: ഗുഡ് മോർണിംഗ്. ഹലോ മേമോൾ,
0: ഗുഡ് മോർണിംഗ്.
3: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കപ്പലിന്റെ മുക്ക് സതിയുടെ കൊച്ചുമകൻ ശ്രീകുട്ടൻ മോന്, ശ്രീകുട്ടൻ മോന്റെ ബർത്ത്ഡേ ആണ്. ശ്രീകുട്ടൻ മോനെ, എന്റെ ഈ അമ്മാമ്മയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ അറിഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം ആയിരാരോഗ്യ സൗഖ്യവും ജഗതീശ്വരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ എന്റെ പഴയ ഒരു ഫ്രണ്ടായ അഞ്ചാലുമൂട് മണിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. മണിക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസ പറഞ്ഞുകൊള്ളുന്നു. മോൾക്ക് നല്ലൊരു ദിവസം അമ്മ ആശംസിച്ചുകൊള്ളുന്നു.
0: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ ആശംസകൾ 8:50 വരെ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെയും മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311.

0: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
1: ദേവിക.
0: ഓക്കെ മോളെ, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
1: ഞങ്ങൾ ട്യൂഷൻ ടീച്ചറിന്റെ മോന്റെ ബർത്ത്ഡേയാ.
0: മോന്റെ പേരെന്താണ് ട്യൂഷൻ ടീച്ചറിന്റെ?
1: വിച്ചു.
0: എന്താണ്
1: വിച്ചു?
0: വിച്ചു വിച്ചു എന്നാണോ? ഹലോ
1: ഹലോ.
0: ആ, വിച്ചുവിന് ആശംസകൾ അറിയിക്കുന്നുണ്ടോ മോള്?
1: ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പോൾ വിച്ചുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ചെറിയൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444-7488-68, 9846-97-6084.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കെ ആശംസകൾ അറിയിക്കാനുള്ള സമയമാണ് 9 മണിവരെ. അപ്പോൾ അതിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111.
8: ഹലോ
0: ഹലോ
8: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ആ, ഗുഡ് മോർണിംഗ്.
0: ആ, ഇതാരാണ്?
8: ഞാൻ സ്വാതിയാണ്.
0: പറഞ്ഞോളൂ.
8: എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല, അപ്പൊ ഇന്ന് വിഷസ് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ.
0: ഓക്കേ, ഫ്രണ്ടിന്റെ പേരെന്താണ്?
8: അനുശ്രീ.
0: അനുശ്രീ, ആശംസ അറിയിക്കുന്നുണ്ടോ ഫ്രണ്ടിന്?
8: ആ, ഹാപ്പി ബർത്ത്ഡേ അനുശ്രീ. ആള് കോഴിക്കോട്.
0: ഓക്കെ, അപ്പോൾ അനുശ്രീക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
8: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ ഹലോ, എന്താണ്?
9: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഇന്ന് ഇക്കയുടെ ബർത്ത്ഡേ ആണ്.
0: ഇക്കയുടെ ബർത്ത്ഡേ ആണോ? ഇക്കയുടെ പേരെന്താണ്? മാഹീൻ. ഹലോ
9: ഹലോ.
0: ആ, മോളിക്കയ്ക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ടോ? പറഞ്ഞോളൂ.
9: ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പോൾ മാഹീന് പറഞ്ഞോ.
9: ഹാപ്പി ബർത്ത്ഡേ ഇക്കയ്ക്ക.
0: ഓക്കെ, അപ്പോൾ മാഹീന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
10: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ
10: ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
10: ഹലോ
0: ഹലോ
10: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്.
0: ആ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
10: ഇന്ന് എന്റെ ചെറുമകനാണ് ഒരു ആശംസ പറയേണ്ടത്. പേര് അർവിൻ.
0: എന്താണ്?
10: അർവിൻ. അർവിൻ
0: അർവിൻ
10: അർവിൻ
0: ചേച്ചി,
10: ഹാപ്പി ബർത്ത്ഡേ ഗ്രാൻഡ്സൺ അർവിൻ മോനെ.
0: ഓക്കെ, അപ്പോൾ അർവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111.

0: തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
1: മോന്റെ ബർത്ത്ഡേ ആണ്. വിഷ്ണുദത്ത്.
0: വിഷ്ണുദത്ത്. ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ മോനെ.
0: ഓക്കെ, അപ്പോൾ വിഷ്ണു
1: ഇവിടെ ഇല്ല, അയർലൻഡിലാണ്.
0: ഓക്കെ ചേച്ചി, അപ്പോൾ വിഷ്ണുദത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇന്ന് 6 പിറന്നാൾ ആഘോഷിക്കുന്ന റിവക് മിൽനറിന് അച്ഛൻ ജാസ്മിൻ അമ്മുമ്മ, ആന്റണി അപ്പുപ്പൻ, ചിന്നു ആന്റി, പ്രദീപ് മാമൻ എല്ലാവരുടെയും ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിവക് മിൽനറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്, ഇന്ന് 14 വയസ്സ് തികയുന്ന ഹപ്സ മോൾക്ക് ഉപ്പയുടെയും വാപ്പയുടെയും ഉമ്മയുടെയും വാപ്പയുടെയും അനുജന്റെയും എല്ലാവരുടെയും പേരിൽ ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹപ്സ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് ചേച്ചി, ഇന്ന് ഞങ്ങളുടെ അനിയത്തി വാവയുടെ 1 ജന്മദിനമാണ്. വാവയുടെ പേര് അനന്തിത. നല്ലൊരു ആശംസ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്വാനന്ദനും ദേർശ്വാനന്ദവുമാണ് ആശംസ അറിയിച്ചിരുന്നത്. അപ്പോൾ അനന്തിത മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നൂർജഹാൻ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫിലോമിന, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മൈ ഡിയറസ്റ്റ് സഹോദരിയുടെ മകൾ ഷിഫാന മോൾക്ക്, ശാസ്താംകോട്ടയിലുള്ള ഷിഫാന മോൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറച്ച് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിഫാനയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ കൃഷ്ണ. എന്റെ ആന്റിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അമ്പു മോൾക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പു മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: അപ്പോൾ സമയം 9 മണി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായ് കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
7: കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ കിഴക്കൻ മലയോര നാട്ടിൽ നിരന്തരം വീശിയടിക്കുന്ന ശക്തമായ കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റാനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശമായ ആര്യങ്കാവ്, തെന്മല പഞ്ചായത്ത് പ്രദേശങ്ങളിൽ സാധ്യതാ പഠനം നടത്തി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മുമ്പും ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് ശക്തമാവുകയും അധികൃതർ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആര്യങ്കാവ് കോട്ടവാസൽ ചുരം കടന്ന് കേരളത്തിലേക്ക് എപ്പോഴും ശക്തമായ കാറ്റാണ്. എന്നാൽ ഈ ഊർജം പ്രയോജനപ്പെടുത്തുന്നതിൽ കേരളം ഇനിയും മുന്നോട്ട് പോയിട്ടില്ല. അതേസമയം ആര്യങ്കാവിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ നിരവധി കാറ്റാടി യന്ത്രങ്ങൾ നമുക്ക് കാണാനും കഴിയും. പുളിയറ, ചെങ്കോട്ട, തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലെ സാധ്യതകൾ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തെന്മല ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ തെന്മല തടി ഡിപ്പോ, കഴുതുരുട്ടി, അമ്പനാട്, ആര്യങ്കാവ്, കോട്ടവാസൽ, റോസ്മല, അച്ചൻകോവിൽ എന്നിവിടങ്ങളിലെല്ലാം എപ്പോഴും ശക്തമായ കാറ്റ് ലഭ്യമാണ്. ഈ മലയോരത്തും സമതല പ്രദേശങ്ങളിലും കാറ്റിന്റെ സ്ഥിരതയും ശക്തിയും ശാസ്ത്രീയമായി പഠന വിധേയമാക്കിയിട്ടുണ്ട്. അനുയോജ്യമായ ഇടം കണ്ടെത്തിയാൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: Hello friends, welcome to Word of the Day. Today's word is
2: objectless. Objectless.
1: Objectless is spelled as O B J E C T L E S S.
2: This is an adjective. It refers to something that lacking an object, having no clear-cut purpose or intent. മലയാളത്തിൽ വിഷയരഹിതം, ഉദ്ദേശരഹിതമായ, ലക്ഷ്യശൂന്യമായ, ലക്ഷ്യബോധമില്ലാത്ത എന്നൊക്കെ അർത്ഥം.
1: Thank you all.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
4: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
5: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
4: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
5: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
4: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
5: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
6: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
7: നമസ്കാരം എല്ലാ പ്രിയ കൊച്ചുകൂട്ടുകാർക്കും. കൊച്ചുകൂട്ടുകാരുടെ കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കൊച്ചുകൂട്ടുകാരൊക്കെ റെഡിയല്ലേ വിളിക്കാനായിട്ട്? അപ്പൊ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുക. നമുക്ക് ഞായറാഴ്ച എത്തിയിരിക്കുന്നു, ഇനി 1 നമ്മുടെ സമയമാണ് കൊച്ചുകൂട്ടുകാരുടെ. ഒപ്പം ഞാനുണ്ട് ശ്രീലക്ഷ്മി MS. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പറയാം. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോ ഇന്ന് എന്നോടൊപ്പം ഈ പരിപാടി അവതരിപ്പിക്കാനായിട്ട് റേഡിയോ വെൻസികറിലെ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ആ കുട്ടി വേറാരുമല്ല, ഫിലോമിന കുട്ടിയാണ്. ഫിലോമിന കുട്ടി, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
7: ആ ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ഓക്കെ, ഓക്കെ. ഫിലോമിന,
8: എന്തോ
7: ഫിലോമിന ഇന്ന് അങ്ങനെ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പരിപാടി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. റെഡി അല്ലേ? റെഡിയല്ലേ?
8: റെഡിയാണ്.
7: മൈക്കിലേ പറയാവുള്ളൂ, അവിടെ നിന്ന് ആക്ഷൻ പറ്റില്ല എന്റെ അടുത്ത്. ഓക്കെ,
8: ഓക്കെ.
7: അപ്പോ നമ്മുടെ കൊച്ചുകൂട്ടുകാരൊക്കെ റെഡി ആയിരിക്കുക. ഫിലോമിന ചേച്ചി നിങ്ങളോടൊപ്പം പരിപാടിയിൽ ഉണ്ടായിരിക്കും. എല്ലാവിധത്തിലും നിങ്ങളുടെ ചേച്ചിയാണ്, നിങ്ങളുടെ കൂട്ടുകാരിയാണ്. എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ അങ്ങോട്ട് കൊടുത്തേക്കണം. കാരണം എന്താ പറയാ, ഫിലോമിന ചേച്ചിയെക്കാളും കൂടുതൽ ഇതിനകത്ത് എന്താ പറയാ പരിചയമുള്ളത് എനിക്ക് തോന്നുന്നു കൊച്ചുകൂട്ടുകാർക്കാണ്. ഇതിനകത്ത് 3 മുതൽ വിളിച്ച് ഇന്ന് 13 വരെ എത്തിയ കൂട്ടുകാരൊക്കെ നമ്മുടെ പരിപാടിയിലുണ്ട് കേട്ടോ. കേട്ടോ ഫിലോമിന,
8: കേട്ടു കേട്ടു
7: കേട്ടു. അപ്പോ അവര് നല്ല സപ്പോർട്ടൊക്കെ തരും ഫിലോമിന അങ്ങോട്ട്.
8: സപ്പോർട്ട് തന്നാ മതി, കൊള്ളാന്നായി.
7: തുടങ്ങല്ലേ നമ്മള്?
8: പിന്നല്ല,
7: റെഡിയല്ലേ?
8: റെഡി.
7: ആദ്യത്തെ കോളി പോവാം.
8: പോവാലോ.
7: ഓക്കെ, നോക്കാരാന്ന്. ഹലോ. ആ സംസാരിച്ചോ.
8: ഹലോ, ഹലോ,
7: ഹലോ. ഇത് ആരാ സംസാരിക്കുന്നേ? ദക്ഷയാണോ? ദക്ഷ കുട്ടി, എന്തോ സഫ, സഫ, സഫ. ഓക്കെ, സഫ കുട്ടിയാണ്. ആ സോറി സഫ കുട്ടി, ഗുഡ് മോർണിംഗ്. ആ ഉറക്കണീറ്റുള്ള സഫ കുട്ടി, ഏ ഉറക്കണീറ്റുള്ളോ? ആഹാ, രാവിലെ ഉറക്കണിട്ട് ചായ കുടിച്ചോ പാല് കുടിച്ചോ? പാല് കുടിച്ച്. അപ്പോ ആ പാല് കുടിച്ചതിന്റെ ശക്തിയൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ,
9: ഓക്കെ,
7: അത് ആ ഓക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ശരി, സഫക്കുട്ടിക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്റെ പേര് അറിയാലോ സഫക്കുട്ടിക്ക്, അറിയാലോ. എന്റെ പേര് മറന്നുപോയോ? മറന്നുപോയോ? എന്തോ അറിഞ്ഞൂടെ, പോട്ടെ. എന്റെ പേര് ശ്രീലക്ഷ്മി. ഒന്ന് പറഞ്ഞേ എന്റെ പേര്, എന്റെ പേരൊന്ന് പറഞ്ഞേ. ആ വരട്ടെ സഫക്കുട്ടി. എന്തേ രാവിലെ ഒരു മൂടില്ലാത്തേ? എന്തേ എന്തേ ഒന്നും സംസാരിക്കാത്ത സഫക്കുട്ടി? ശരി, സഫക്കുട്ടിക്ക് പാട്ട് പാടണോ? ആ എന്നാ ഒരു രണ്ട് വരി പാട്ട് പഠിക്കോ.
9: ഉം.

0: അടിപൊളിയാണല്ലോ സഫക്കുട്ടി. ഓക്കെ, അപ്പൊ ടാറ്റ പറഞ്ഞേ. ഇനി ഫിലോമിന ചേച്ചി ടാറ്റ എന്ന് പറഞ്ഞേ. പറ ചേച്ചി ടാറ്റ എന്ന് പറഞ്ഞേ. പേര് പറയാൻ പാടാ തോന്നു.
1: സഫക്കുട്ടി
0: ടാറ്റ.
1: ഓക്കെ,
0: അതൊക്കെ ടാറ്റ പറഞ്ഞു. ഓക്കെ മോളെ. ഓക്കെ, അപ്പൊ സഫക്കുട്ടിക്ക് ടാറ്റ പറഞ്ഞു. ഫിലോമിന
1: എന്തോ,
0: നമ്മളെ കുട്ടികൾ കണ്ടോ, ചെറിയ കുട്ടികളല്ലേ.
1: അതെ അതെ.
0: അപ്പോ അവർക്ക് ചിലപ്പോ ഉറക്കമൊക്കെ എണീറ്റ് വരുന്നേ
1: ഉണ്ടായിരിക്കുള്ളൂ.
0: അപ്പൊ അങ്ങോട്ട് ചിലപ്പോ പാട്ടൊക്കെ പാടി അങ്ങ് മതി വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ കൊച്ചു കൂട്ടുകാരെയൊക്കെ ഒന്ന് നമുക്ക് ഉണർത്തണം അല്ലേ.
1: അതെ,
0: കാരണം സമയം ഇപ്പൊ എത്രയായി, 9 മണി കഴിഞ്ഞ്
1: 20 സെക്കൻഡ്.
0: 20 സെക്കൻഡ് അല്ല, 20 മിനിറ്റ്.
1: ഓക്കെ,
0: 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളി പാട്ട്
1: തന്നെയാണ് വരുന്നത്.
0: ആ പാട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അവരെങ്ങ്
1: ഉണർത്താം.
0: എല്ലാരും ഉണർന്ന് പെട്ടെന്ന് പാട്ടോ,
1: ഡാൻസ് കളിക്കാനുള്ള ഒരു പാട്ടാണ്,
0: പാട്ട് കേൾക്കാം.
1: അപ്പോഴേക്കും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസോ 107.8 കൊച്ചുകൂട്ടുകാരുടെ
1: കാതോട് കാതോരം.
0: ഓക്കേ, അപ്പോ ഫിലോമിന,
1: എന്തോ
0: നമുക്ക് കൊച്ചുകൂട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഭയങ്കര എനർജി ഫീൽ ചെയ്യില്ലേ? അതായത് പോസിറ്റീവ് എനർജി. കാരണം എന്താ, നമ്മൾ അവരെ പോലെ തന്നെ കൊച്ചുകുട്ടികളായി പോകും അല്ലെ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളാവണ്ടേ?
1: കൊച്ചുകുട്ടികൾ തന്നെ,
0: അത് കൊള്ളാം കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വിളിക്കുന്ന നമ്പർ പറഞ്ഞോ,
1: 0474-293-1111.
0: കോളിലേക്ക് പോയാലോ?
1: പോകാലോ.
0: ഓക്കെ,
2: ഹലോ.
1: ഹലോ
3: അയ്യാ.
2: ഹലോ, ഇതാരാണ്?
3: ഋതുക്കുട്ടൻ.
0: കിച്ചുക്കുട്ടൻ അതോ ഋതുക്കുട്ടൻ?
2: കിച്ചുക്കുട്ടൻ.
0: കിച്ചു ആണോ?
4: റിച്ചുക്കുട്ടൻ.
0: ഉറപ്പിച്ചേ റിച്ചുക്കുട്ടൻ. റിച്ചുക്കുട്ട, എത്ര വയസ്സായി റിച്ചുക്കുട്ടന്?
3: 3 വയസ്സുള്ള
0: റിച്ചുക്കുട്ടൻ. ഇവിടെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, സംസാരിച്ചു. ഇന്നാ ചേച്ചിയാ സംസാരിക്കുന്നത്.
2: കിച്ചുക്കുട്ടോ, ഹലോ കിച്ചുക്കുട്ടോ. ഹലോ, കേക്കുന്നുണ്ടോ? എവിടുന്നാ കിച്ചുക്കുട്ടൻ വിളിക്കുന്നേ? പട്ടത്താനം.
0: റിച്ചുക്കുട്ടാ, രാവിലെ എണീറ്റിട്ട് എന്താ അവിടെ പരിപാടി? എന്റെ ദൈവമേ, 9 മണി തൊട്ട് കളിയങ്ങ് തുടങ്ങിയോ? ഏ, അപ്പൊ ഈ 9 മണിക്ക് കളി തുടങ്ങിയിട്ട് എത്ര മണിയാകുമ്പോ കളി നിർത്തും? എന്തോ ഉറക്കം വരുന്നത് വരെ കളിക്കും?
2: ഫുൾ ടൈം ആക്റ്റീവ്.
0: അത് ശരി. അപ്പൊ ഇന്ന് എത്ര മണിക്ക് ഉറക്കം എണീറ്റു? എന്റെ ദൈവമേ, 5 മണിക്കൊക്കെ ഉറക്കോണിട്ട് ഒരു 3 വയസ്സുകാര്. ആഹാ, അപ്പൊ ചെന്ന് റിച്ചുക്കുട്ടനാണോ അമ്മയെ വിളിച്ചുണർത്തുന്നത്? അത് ശരി. അമ്മ എണീറ്റെന്ന് അമ്മ ഉറങ്ങാൻ സമ്മതിക്കൂല അല്ലേ? അപ്പൊ അമ്മ എന്താ പറയാ റിച്ചുക്കുട്ടനോട്? ഉറങ്ങാൻ പറയോ?
3: കിടന്ന്
0: ഉറങ്ങാൻ പറയും അല്ലേ? പറയൂ. അപ്പൊ റിച്ചുക്കുട്ടൻ പറ്റത്തില്ല എന്ന് പറയും ണോ? ആ, അപ്പൊ പിന്നെ അമ്മ അപ്പഴേ എണീറ്റ് ജോലിയൊക്കെ ചെയ്തു തുടങ്ങും, അങ്ങനെയാണോ? ആ, 5 മണി തൊട്ട് അവിടെ ആക്റ്റീവ് ആണ് കിച്ചുക്കുട്ടൻ. പാട്ട് പഠിക്കൂ.

0: വേണ്ടക്കാക്കേ വേണ്ടക്കാക്കേ അമ്മമ്മ തല്ലൂലേ അമ്മമ്മ തല്ലൂലേ, അങ്ങനല്ലേ പാടിയേ? അത് മാത്രം എനിക്ക് മനസ്സിലായുള്ളായിരുന്നു സത്യം കേട്ടോ. പക്ഷെ പാട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആ വെച്ചുകൂട്ടം പാടുമ്പോഴേ അതിനൊരു സുഖമുള്ളൂ. ഓക്കെ. ഓ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ റിച്ചുകൂട്ടന് വേണ്ടേ? ആരാ? ടപ്പ് ടപ്പ് ജാനകി, അതാണോ? വെള്ളം കോരാൻ പോയപ്പോ, അതാണോ? ആണോ? ആ ഓക്കെ, അങ്ങനെയാണെ പാട്ട് കേട്ടാലോ. ഫിലോമിന ചേച്ചിക്കൊരു ടാറ്റ പറ. ചേച്ചിക്കൊരു ടാറ്റ പറ. കണ്ടോ എത്ര സ്മാർട്ടല്ലേ റിച്ചുകുട്ടൻ. 5 മണി തൊട്ട് ഉണർന്നിരിക്കുന്ന ആള് ഇനി ഉറങ്ങുന്ന സമയം ഞാൻ ചോദിക്കാന്നിരുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് പാട്ടിലോട്ട് പോ.
1: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: തിരികെ വരാൻ കൊച്ചു കൂട്ടുകാരുടെ കഥോട് കഥോർത്തിലേക്ക്. അപ്പോൾ വിളിക്കണ നമ്പർ 0474293111. അപ്പൊ നമ്മുടെ അടുത്തൊരു കൊച്ചു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഇതാരാണ്? എനിക്കറിയില്ല, മോള് പറഞ്ഞോ. ഞാൻ ആദ്യമായിട്ടല്ലേ. ഫിലോമിന ചേച്ചിയാണ്. ഞാനിവിടെ ഉണ്ടല്ലോ. ഇത് അനുപമയാണോ ശ്രീനന്ദയാണോ? അനുപമ. അനുപമ കുട്ടി, അപ്പൊ ഇന്ന് എന്ന് ഞാനല്ലേ സംസാരിക്കുന്നേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ഫിലോമിന ചേച്ചി സംസാരിക്കട്ടെന്ന്. എന്താ അഭിപ്രായം? ആയിക്കോട്ടെ അല്ലേ. ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നേ നമ്മളെ ഫിലോമിന ചേച്ചിയല്ലേ. അത് തന്നെ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ അമ്മയായിക്കോ.
0: അനുപമ,
2: ഹലോ.
0: ഹലോ, എവിടെ നിന്നാ വിളിക്കുന്നേ മോള്?
2: ഞങ്ങൾ പെരുമ്പുഴയിൽ.
0: പെരുമ്പുഴ അടുത്താണോ? സ്കൂളൊക്കെ അടുത്താണോ അവിടുന്ന്? സെന്റ് വിൻസെന്റ്. എങ്ങനുണ്ട് ക്ലാസ് ഒക്കെ? അടിപൊളിയാണോ? പഠിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഫുഡൊക്കെ കഴിച്ചോ മോള്? എന്താ മോളെ?
1: എങ്ങനെയാണ് ഈ സ്റ്റാർ ആവുന്നത്? എന്തൊക്കെ വെച്ചിട്ടാ? പഠിത്തം മാത്രമേ ഉള്ളോ അതോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒക്കെ ഗെയിമോ എല്ലാം കൂടെ ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണോ? നീറ്റ് ആയിരിക്കണം. യൂണിഫോം വളരെ നീറ്റ് ആയിട്ടായിരിക്കണം അല്ലേ. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമുള്ള ഒരു കുട്ടിയാണ് ആ ആഴ്ച സ്റ്റാർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലേ.
2: അതാണ്
1: ഓരോ ആഴ്ച ഓരോരുത്തരാണ്.
0: ഒരാഴ്ച ഓരോരുത്തരാണ്. പ്രൈസ് ഒക്കെ ഉണ്ടോ ഇതിനപ്പം?
1: സമ്മാനം എന്തെങ്കിലും ഉണ്ടോ?
0: സമ്മാനം ഒക്കെ ഉണ്ടോ?
2: ഇല്ല, ഫോട്ടോ ഇടും വാട്സ്ആപ്പില്.
1: ഓക്കെ ഓക്കെ. പിന്നെ മോളെ, അത് സ്കൂളിന്റെ ആയിട്ടുള്ള പേജുകളൊക്കെ ഇല്ലേ നമ്മുടെ ഫേസ്ബുക്കിലോ? അങ്ങനെയൊക്കെ ഇല്ല, അതിലൊക്കെ വരത്തില്ലേ? അതിലില്ല, അതിലും വരും. ശരി, അടുപ്പിച്ച് വരുന്നവരുണ്ടോ? ഒരാഴ്ച കൃത്യമായിട്ട് ഓരോ കുട്ടികളായിരിക്കും അതോ
2: അടുപ്പിച്ച്?
1: ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തതേ
0: ഉള്ളൂ.
1: അപ്പൊ ഒന്നിൽ കൂടുതൽ ആഴ്ച സ്റ്റാർ ആവുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പ്രത്യേക സമ്മാനം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആദ്യമായിട്ട് തന്നെ കിട്ടിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച ആവട്ടെ. ഓക്കെ ഓക്കെ. ഇതിനു മുമ്പ് ഒരാളായി അല്ലേ, സെക്കൻഡ് ആണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇനി ഫിലോമിന ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും ഒക്കെ ചോദിക്കുന്നേ.

0: ഞാൻ റാണി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ റാണി അല്ല രുക്മിണി അങ്ങനെ എന്തോ പറഞ്ഞല്ലേ. രാഗിണി
1: രാഗിണി
0: വീണ്ടും തെറ്റിച്ചു. ഞാൻ കേൾക്കുന്നത് റാണി എന്നായിരുന്നു. അപ്പം രാഗിണി എന്നായിരുന്നു പേര് അല്ലേ.
2: രാഗിണി
0: രാഗിണി ആ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ. അത് കേട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു പറ്റിയത്. ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂ ക്ഷമിച്ചു. ശരി അപ്പൊ ഇന്ന് നീ പാട്ടാണോ എന്താണ്? അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പതിവ് രീതി. രീതി തെറ്റിക്കണോ തെറ്റിക്കണോ.
1: സ്റ്റാർ ഓഫ് ദ വീക്ക് ഒക്കെ ആയതാണ്.
0: എന്തായിരുന്നു
2: ഞങ്ങൾ അമ്പലത്തിൽ പോയി
0: എന്നിട്ട്
2: ആറ്റുകാല് പഴവങ്ങാട്
0: പഴവങ്ങാടി
2: നമ്മുടെ ക്ഷേത്രം പോയി.
0: ഓക്കെ ആദ്യം പഴവങ്ങാടി ഗണപതി എടുത്തു പോയോ ആദ്യം ആറ്റുകാല് പോയോ.
2: പഴവങ്ങാടി
0: പഴവങ്ങാടി പോയിട്ട് നേരെ ആറ്റുകാല് പോയി പിന്നെ
2: ആ
0: അവിടെ മാത്രമേ പോയുള്ളോ. എന്നിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് കാണേണ്ട ആളെ കണ്ടില്ലയോ. അവിടെ നമ്മുടെ പത്മനാഭൻ കിടപ്പുണ്ട് പോയില്ലേ. എന്തോ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരി. അപ്പൊ പൊങ്കാലയ്ക്ക് പോകാൻ പറ്റിയില്ലായിരുന്നോ. കരിക്കക അമ്പലത്തിൽ പോയായിരുന്നു അല്ലേ.
2: ആ
0: കരിക്കക അമ്പലത്തിനടുത്താണ് എന്റെ വീട് കേട്ടോ. ആ എന്റെ വീട് അവിടെ അല്ല മായ്ച്ചു കളഞ്ഞേക്കും. ചുമ്മാടാ വെറുതെ പറഞ്ഞ കേട്ടോ. ഞാൻ എപ്പോഴും അവിടെ കാണില്ല. ഉള്ള ഒരു അവിടെ പോയിട്ട് പിന്നെ എവിടെ പോയി.
1: ലുലു മാളിൽ പോയി.
0: ആ ലുലു മാളിൽ പോയി. ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി.
1: തിരുവനന്തപുരത്ത്
0: സൂപ്പർ ആയിരുന്നു. അടിപൊളിയാ അവിടുത്തെ ലുലു മോൾ കിടിലാണ് കേട്ടോ. ആ പിന്നെ വേറെ എങ്ങും പോയില്ലേ. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. പക്ഷെ ലുലു കയറിയപ്പോ തന്നെ സമയം കഴിഞ്ഞു അല്ലേ. സമയം ഒരുപാട് അവിടെ അങ്ങ് പോയി അല്ലേ. കൊറേ കാണാനുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ പറ്റും. എനിക്കും പറ്റിയായിരുന്നു. ഞാൻ ചില സമയങ്ങളിൽ കാറ് വണ്ടിയൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുത്തിട്ടൊക്കെയാ പോകുന്നത്. അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ. ശരി
1: അപ്പൊ ഇനി പോണോന്നുണ്ടോ മോക്ക് ഇനിയും.
0: ഓക്കെ പോവുക കേട്ടോ. നല്ലല്ലേ ഒരുപാട് സ്ഥലമുണ്ട് മോൾ അവിടെ ചെല്ലുമ്പോ കാണാം. ശരി ശരി അപ്പൊ എന്തായാലും നമുക്ക് എന്നാ പാട്ട് കിട്ടുകളെ. ഓക്കെ ബൈ.
2: താങ്ക് യു.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകൂട്ടുകാരുടെ കഥയുടെ കഥനം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ
2: 0474-293-1111.
0: ഒപ്പമുള്ളത്
2: ഫിലോമിനയും
0: ശ്രീലക്ഷ്മിയും. എസ് കോളിലേക്ക് പോയാലോ.
2: പിന്നെന്താ? ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സാറാമോളാണോ? സാറാമോളിന് എന്നെ അറിയോ? ആ, എന്താണ് എന്റെ പേരെന്താണ്?
0: അയ്യോ, അത് കള്ളക്കളി, അത് കള്ളക്കളി. അത് ഞാൻ കേട്ടു, പുറകെ നിന്ന് പേര് പറഞ്ഞു കൊടുക്കുന്നേ. ആരാ അത് പുറകെ നിന്ന് സംസാരിക്കുന്നേ? അത് പറ്റില്ല കേട്ടോ, അത് പറ്റില്ല. സാറക്കുട്ടി മാത്രം സംസാരിച്ചാ മതി കേട്ടോ. ഉമ്മച്ചമ്മയടുത്ത് പറഞ്ഞേ മിണ്ടല്ലേ എന്ന് പറഞ്ഞേ. മിണ്ടല്ലേ എന്ന് ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞേ പറഞ്ഞേ നോക്കട്ടെ. ആ പറഞ്ഞാ. ഓക്കെ, അതിന് സാറക്കുട്ടി സംസാരിച്ചോ.
2: സാറേ,
0: സാറക്കുട്ടി മൊത്തത്തിൽ എന്താ പറയണമെന്ന് അറിയാൻ വയ്യതായി.
2: സാറക്കുട്ടിക്ക് സുഖമാണോ? രാവിലെ ഫുഡൊക്കെ കഴിച്ചോ? എന്താ കഴിച്ചേ? അപ്പവും കടലക്കറിയും. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നല്ലായിരുന്നോ?
0: ഓക്കെ. സാറക്കുട്ടി, സാറക്കുട്ടി ഇപ്പൊ എങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ അതോ അംഗൻവാടിയിലാണോ? LKG-യിലായി. ആ ശരിയാ, കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞായിരുന്നു LKG-യിലായി എന്ന്. സ്കൂൾ എങ്ങനെ ഉണ്ട് മോളെ? ഇഷ്ടപ്പെട്ടോ? ശരി.
2: അവിടെ പോയി പാട്ടൊക്കെ പഠിച്ചോ? ഏത് പാട്ടാ പഠിച്ചേ?

0: bag.
1: മിണ്ട്.
2: ചേച്ചി ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: ഞാൻ പഠിച്ചിട്ടില്ല.
2: ഞാനും പഠിച്ചിട്ടില്ല.
1: അതാണ് അവിടെ ഒരു അനക്കം ഇല്ല രണ്ടുപേർക്കും. സാറക്കുട്ടി മിടിക്കുക കേട്ടോ. സാറക്കുട്ടിയെ നന്നായിട്ടുണ്ട് മോളെ, ചുമ്മാ തമാശ പറയുന്നേ ചേച്ചിമാര് കേട്ടോ. അടിപൊളിയായിട്ടാ പാടുന്നേ. പിന്നെ ക്ലാസ്സിൽ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പഴേ എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കോ? വിളിച്ചിട്ട് പറയണം. ശരി. ടീച്ചറിന്റെ പേരെന്താ? ആഹാ, സാറക്കുട്ടിയെ വലിയ ഇഷ്ടമാണോ? ആണ്.
2: സാറക്കുട്ടിക്ക് ഏത് ടീച്ചറിനെയാണ് ഇഷ്ടം?
1: ക്ലാസ് ടീച്ചറിനെ തന്നെ ഇഷ്ടം.
2: എത്ര പഠിപ്പിക്കുന്ന ടീച്ചർ?
1: നിഷ മാം അല്ലാതെ വേറെ ഏതൊക്കെ ടീച്ചർ മോക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്? കളർ മാമിന്റെ പേരെന്താ? പേരെന്താ? പേര് മറന്നുപോയോ? ആ സാരയില്ല കേട്ടോ. അതിന് നാളെ ചെല്ലുമ്പോ മാമിന്റെ പേര് ചോദിക്കണേ കേട്ടോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം എനിക്ക് പറഞ്ഞു തരുമോ? അങ്ങനെ രണ്ട് ടീച്ചേഴ്സാണ് ഉള്ളത് സാറക്കുട്ടിക്ക് അല്ലേ? ഓക്കെ.
2: സാറക്കുട്ടിക്ക് കളറൊക്കെ അടിക്കാൻ ഇഷ്ടമാണോ? പടം വരയ്ക്കാനൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കാറുണ്ടോ?
1: മതിലിൽ വരയ്ക്കുവോ? ആ മതിലിൽ വരയ്ക്കൂല, പേപ്പറിൽ വരയ്ക്കണം കേട്ടോ. ഓക്കെ ശരി. സാറക്കുട്ടി പാട്ട് പാടണ്ടേ നമുക്ക്? ഇന്നിനി പാടിക്കോ.
0: ഇനി
1: വേറൊരു പാട്ട് പാടുന്നുണ്ടോ?

0: മോണിന്റെ സാറിങ്
1: ആ പറഞ്ഞോ ഫിലോമിനയ്ക്ക് ഇതിനകത്ത് എന്തോ ഒന്ന് പറയാനുണ്ട്.
2: ഈ പാട്ട് എനിക്കറിയാം.
1: ആ പാട്ട് ഫിലോമിന ചേച്ചി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കേ, അപ്പൊ എന്തായാലും ഒരു കാര്യം ഉണ്ടായി, സാറക്കുട്ടി വന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ഫിലോമിന ചേച്ചിയെ പഠിപ്പിച്ചു കേട്ടോ. മിടുക്കി കുട്ടി ആണോ? ആ ഓക്കേ, അപ്പൊ ടാറ്റ പറഞ്ഞേ ഫിലോമിന ചേച്ചിക്ക്. ചേച്ചി ഫിലോമിന ചേച്ചി എന്ന് പറഞ്ഞേ, വിളിച്ചേ ഫിലോമിന ചേച്ചി എന്ന് വിളിച്ചേ. എനിക്ക് അത് കേൾക്കാൻ
2: വേണ്ടിയിട്ടാണ്
1: എനിക്ക്. എന്നാലും സാറക്കുട്ടി ഫിലോമിന എന്ന് പറയുന്ന കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ. എന്ത് രസമുണ്ടായിരുന്നു അത് കേൾക്കാനായിട്ട് കേട്ടോ. സാറക്കുട്ടി ടാറ്റാ ടാറ്റാ, അടുത്താഴ്ച വിളിക്കണേ. ഓക്കെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സാറക്കുട്ടിക്ക് വേണ്ടിയിട്ട് അടിപൊളി ഗാനം കേട്ടാലോ ഫിലോമിന ഫിലു. ഓക്കേ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: തിരികെ വരാം കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതോർത്തിലേക്ക്. അപ്പോ വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചു കൂട്ടുകാർക്ക് വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. അതോടൊപ്പം കഥയും പാട്ടും ഒക്കെ പാടാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു കൊച്ചു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. അത് വേറൊരു ചേച്ചിയാണ്. ആ മോന്റെ പേരെന്താണ്? എന്താണ്? ആ ദക്ഷിക്ക് മോൻ അല്ലേ. പാട്ടിടാലോ?
7: എന്റെ ദക്ഷത ഇത് എവിടെ ഓടുത്? ആ പാട്ടൊക്കെ കേക്കാന്നേ. ആദ്യം എന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കൂ. പറ്റുമോ? എങ്ങനെ മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാൽ ആൻസർ പറയാന്നാണോ? എന്റെ കയ്യിലോട്ട് ക്വസ്റ്റ്യനും ഇല്ലല്ലോ ഈശ്വര. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിക്കാം. റെഡിയാണ? ബൊമ്മാലെ ബൊമ്മാലെ എന്ന പാട്ടിൽ വരുന്ന നടന്റെ പേരെന്താണ്? ആ സിനിമയിൽ ആ പേര് പറയുന്നുണ്ട്, അറിയോ? വാഴറ്റു സിനിമ. കറക്റ്റ്. ഇനി ആ നടന്റെ പേര് പറ. ഹാഷിർ. ഓക്കെ, ഹാഷിർ പറഞ്ഞേ. ഹാഷിർ. ആ അതിനകത്ത് ആ സിനിമയിൽ തന്നെ അങ്ങനെയാ പറയുന്നേ. കണ്ടായിരുന്നോ വാഴറ്റു? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിനിമ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ദക്ഷിത്. ഇനി ചോദ്യം വേണോ? അയ്യോടാ, അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ? ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ
8: സംസാരിക്കെ.
7: അതല്ലാതെ ഈ കൊച്ചുകൂട്ടാട്ടെ കാതോട് അതിർത്തി ഇതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല. അയ്യോ, അതെനിക്ക് വലിയ വിഷമമായി പോയല്ലോ. ഷോ, പക്ഷെ കൊഴപ്പില്ല, ഇപ്പൊ സന്തോഷമായി. കൊഴപ്പില്ല, അതാണ് നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ ഇന്ന് സംസാരിച്ചപ്പോ നമുക്ക് സന്തോഷമായി. ഓക്കെ, എന്തോ? അയ്യോ, അതെ മോളൊരു മോനൊരു
8: കാര്യം,
7: ഒരു സെക്കൻഡ് ഞാൻ പറയുന്ന ഒരു കാര്യം മോനൊന്ന് ശ്രദ്ധിക്കോ. ദക്ഷിത് മോനെ, ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ അവിടെ ആരാ ഉള്ള അടുത്ത്, ആരടുത്താണ് പറയാൻ പറ്റുന്നേ? ആ പറഞ്ഞോ, നല്ലോണം കുറയ്ക്കാൻ പറ. എനിക്ക് എല്ലാം കൂടെ ശബ്ദം കേട്ടെ. ദക്ഷിത് മോൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ആ കുറച്ചു ശബ്ദം, കുറച്ചു അല്ലേ? ഇനിയിപ്പോ മോന്റെ അടുത്ത് നിക്കുന്ന ആരാ? അമ്മ. അമ്മ അമ്മ അടുത്ത് പറയണം, അമ്മ മിണ്ടല്ലേ എന്ന് പറയണം കേട്ടോ. അപ്പൊ ദക്ഷിതിന്റെ അടുത്ത് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, എന്നെ മാത്രം ശ്രദ്ധിക്കണം ഫോണിലേ. അധ്യക്ഷതുമായ ഏത് ക്ലാസ്സിൽ പഠിക്കുക? ഓ, ചേട്ടൻ ഡിയിലാണ്, മോൻ എയിലാണ്. പക്ഷെ ചേട്ടൻ ഏത് ക്ലാസ്സിലാണ്? ഓ, ഹൈസ്കൂളായി ചേട്ടൻ അല്ലേ? രണ്ടുപേരും ഒരു സ്കൂളിലും ആണ്.
3: ചേട്ടൻ
7: ചേട്ടൻ സ്കൂളിലൊക്കെ വെച്ച് സ്കൂൾ ബസ്സിലാണോ പോന്നേ? സ്കൂട്ടറിലാണോ?
3: ഓഹോ
7: ഓഹോ, ശരി. അച്ഛൻ ചിലപ്പോ വരുമ്പോ കാറിൽ പോവും, അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോവും. ശരി, ഈ സ്കൂളിൽ വെച്ച് ചേട്ടൻ മിണ്ടുവോ? അശ്വടാ. ആ പിന്നെ ചേട്ടൻ എങ്ങനെയാ, പാവമാണോ അതോ ദക്ഷിതിന് വഴക്കൊക്കെ പറയുവോ?
3: ചിലപ്പോഴൊക്കെ എന്തെങ്കിലും അടിച്ചു പൊട്ടിച്ച വഴക്കു പറയും.
7: അയ്യോ, ഇത് ആരെയും അടിച്ചു പൊട്ടിക്കുന്ന ദക്ഷിതാണോ?
3: അത് തനിയെ പൊട്ടിപ്പോവും. അപ്പൊ
7: അതങ്ങനെ തന്നെ പൊട്ടുവോ? സത്യം ഒന്ന് ആലോചിച്ചു നോക്കേ. ഒന്ന്
3: മോഡലായിരുന്നിരിക്കുന്ന ഒരു വര ഇരിക്കുവായിരുന്നു എന്ന്
7: ഈ അലമാരിക്കകത്തിരുന്ന സാധനം അടച്ചപ്പോ പൊട്ടിപ്പോയി. വലിച്ചടച്ച അവിടെ ഇരുന്നത് സൈഡിൽ അങ്ങ് മറിഞ്ഞു വീണ് അല്ലേ? ഈ വലിച്ചടച്ചതാരാ, ഈ അലമാര വലിച്ചടച്ചതാരാ? അത് ഏതാണ്ട ഞാനാണെന്ന് തോന്നുന്നു അല്ലേ?
8: എനിക്കില്ല, കിലുക്ക സിനിമയിലെ അത്
7: ഓർമ്മയില്ല. അതല്ല, ശരിക്കും പറയാണെങ്കിൽ ദക്ഷിത്, എന്നാ ഞാൻ സത്യം പറയാം, എനിക്ക് ഒന്നും ഓർമ്മയില്ല.
8: ഇത്രയും ഞാൻ ചെയ്തോട്, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല.
7: ആണോ ദക്ഷിതുട്ടാ, അത്രേ ചെയ്തോളായിരുന്നു. പാട്ട് നമുക്ക് കേക്കാന്നേ ഉറപ്പായിട്ടും. ദക്ഷിത് പാടുന്നുണ്ടോ? എന്നാ പിന്നെ രണ്ടു വരി അങ്ങോട്ട് പാടിക്കോന്നേ. ഇഷ്ടമുള്ളത് ദക്ഷിതന് ഇഷ്ടമുള്ളത്.
3: കളിപ്പാനോ കളം തരുവേ, കുളിപ്പാനോ കുളം തരുവേ, ഇട്ടിരിക്കാൻ പൊന്തടക്കി കൊണ്ടടിയ, കൈ കഴുകാൻ വെള്ളിക്കിണ്ടി, കൈ തോത്താൻ പുള്ളി പൊട്ട്, ഒന്നാം കൊച്ചുതുമ്പി എന്റെ കൂടെ പൊരുമോന്നി.
7: ഒരു സത്യം പറയൂ എന്നോട്, ഇത് ദക്ഷിതിന് പഠിക്കാനുണ്ടോ?
8: മലയാളം ടെക്സ്റ്റിനകത്തുള്ള
7: പഠിക്കാനുണ്ട്. ഏ, മലയാളം ടീച്ചറാണോ പറഞ്ഞു തന്നെ? എന്തിനാ വഴക്ക് പറയുന്നത്? ദക്ഷിതന് എന്തിനാ വഴക്ക് പറഞ്ഞേ? അച്ചോടാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ വന്ന് എഴുതി ഒന്ന് പഠിച്ചോ കേട്ടാ. അച്ചോടാ, ഗുഡ് മോർണിംഗ് പറയാൻ എണീറ്റ് എന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഓണം. പക്ഷെ ടീച്ചർ പറയുമ്പഴേ ഇരിക്കാണോ, അതിനു മുമ്പ് ഇരിക്കരുത് അല്ലേ? ഇരുന്നാ ചോദിക്ക, ആരോട് ചോദിച്ചിട്ട് ഇരുന്ന് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചോ ദക്ഷിതിനോട്. സാരമില്ല, പോട്ടെ കേട്ടോ. സാരല്ല, ഇനിയിപ്പോ എല്ലാ സ്റ്റുഡൻസും ഇരിക്കുന്ന സമയത്ത് മോനും ഇരിക്കണം കേട്ടോ. ആണോ, മലയാളം മാം ആണോ വഴക്ക് പറയുന്നേ? ഒച്ചോടാ, പോട്ടെ കേട്ടോ. ഏ, വിഷമിക്കണ്ട, നമ്മള് സ്കൂളിൽ അങ്ങനെ എല്ലാരും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പിന്നെ ടീച്ചർ പറയുമ്പോ വേണം ഇരിക്കാൻ കേട്ടോ. ടീച്ചർ പെട്ടെന്ന് പറയും ഇരുന്നോളാൻ, അപ്പഴത്തേക്ക് ഇരിക്കണം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ശീലമാ കേട്ടോ മോനെ. അത് ഓക്കെ, അപ്പൊ പാട്ട് കേക്കാം. ബൊമ്മാല ബൊമ്മാല ഇതാ വരുന്നു. ടാറ്റാ, അടുത്ത ആഴ്ച വിളിക്കണം ദക്ഷിത്, വിളിക്കണം. എനിക്ക് ദക്ഷിതിന്റെ സംസാരം കേക്കണം കേട്ടോ. ഫിനോബിന് ചേച്ചിക്കും കൂടി ഒരു ടാറ്റ. ഓക്കെ
8: ടാറ്റ. ഓക്കെ മോനെ, അപ്പൊ നമുക്കിതാ മോൻ പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം.

0: ഇന്നത്തെ നമ്മുടെ കഥയോട് അതിരം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായില്ലേ ഫിലോമിന?
1: വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് കോളിലേക്ക് നോക്കാരാന്ന്.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: പ്രതീക്ഷ.
1: പ്രതീക്ഷ, ഹലോ
2: ഹലോ,
1: കേൾക്കുന്നുണ്ടോ? പ്രതീക്ഷ എത്രയാ പഠിക്കുന്നേ? നാലില്. ഏ സ്കൂളിലാ?
2: ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വടക്കേവിള.
1: എങ്ങനുണ്ട് ക്ലാസ് ഒക്കെ?
2: കേട്ടില്ല.
1: എങ്ങനുണ്ട് ക്ലാസ് ഒക്കെ? അടിപൊളിയാണോ? ടീച്ചർമാരൊക്കെ ഇഷ്ടമാണോ? ഏത് ക്ലാസ്സിലെ ടീച്ചർ? ടീച്ചറുടെ പേരെന്താ ക്ലാസ്സിലെ? മലയാളമാണോ പഠിപ്പിക്കുന്നേ? ഇവിഎസ്. നോക്കി, ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ?
2: അങ്ങനൊന്നുമില്ല.
1: എല്ലാം ഇഷ്ടമാണോ? എന്നാലും എന്നാലും കൂടുതൽ താല്പര്യമുള്ള ഒരെണ്ണം കാണുമല്ലോ. ഈ ടീച്ചർ വന്നാ കൊള്ളായിരുന്നു ക്ലാസ്സില്. മലയാളം ടീച്ചർ വന്നാ മതി, മാത്സ് ടീച്ചർ വരണ്ട എന്നൊക്കെ പറയാറ് മനസ്സിലാലോചിക്കാറില്ലേ? ഉണ്ടോ? എപ്പോഴാ? വെള്ളിയാഴ്ച വൈകിട്ട്. വെള്ളിയാഴ്ച വൈകിട്ടാണോ?
2: അല്ല, വ്യാഴാഴ്ച.
1: വ്യാഴാഴ്ച. ഇഷ്ടമാണോ പിടിക്കൊക്കെ പോവാൻ?
2: പിടിക്കൊക്കെ പോവാൻ ഇഷ്ടമാ, പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് മിക്കപ്പോഴും പോവാൻ പറ്റിയിട്ടില്ല.
1: അപ്പൊ എന്ത് ചെയ്യും? ക്ലാസ് തന്നെ ഇരിക്കുവോ? പഠിപ്പിക്കുവോ ടീച്ചർമാര് വന്ന്?
2: ഇല്ല, ക്ലാസ്സിൽ ഇരുന്ന് കളിപ്പിക്കുമല്ലോ.
1: ക്ലാസ്സിലിരുന്ന് എന്തൊരു കളിയാണ് കളിക്കാറുള്ള? അതാണോ?
2: ഇങ്ങനെ ബെഞ്ചിൽ ഇരുന്നിട്ട് ഓരോ ബോൾ ബൗൺസ് ഇങ്ങനെ കൊടുക്കും. സ്റ്റോപ്പ് പറയുമ്പോ ആരെയും ഇരിക്കുന്ന അവര് ഔട്ട് ആവും.
1: അങ്ങനത്തെ കളി ടീച്ചറാണോ കളിപ്പിക്കുന്നേ? ടീച്ചർ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് സ്റ്റാർട്ട് പറഞ്ഞിട്ട് സ്റ്റോപ്പ് പറയും. അപ്പൊ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരൗട്ട് അല്ലേ?
2: ഔട്ടല്ല, ഇങ്ങനെ പാട്ട് പാടാൻ പറയും.
1: പാട്ട് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും അല്ലേ? അങ്ങനെ മോള് വന്നിട്ടുണ്ടോ അങ്ങനെ ഔട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒക്കെ?
2: ഈ വട്ടം അങ്ങനെ വന്നിട്ടില്ല.
1: അപ്പൊ ഇതിനു മുമ്പ് എന്തായിരുന്നു വന്നത്? എന്തായിരുന്നു പറയാൻ പറഞ്ഞ?
2: ഇതിന് ഈ വർഷം വന്നില്ല, കഴിഞ്ഞ വർഷം ഒരു മ്യൂസിക് പീരീഡ് മ്യൂസിക് മിസ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴത്തേനും
0: പാട്ട് പഠിപ്പിച്ചു. ആണോ?
1: ഏത് പാട്ടപ്പോ പാടിയേ?
2: അത് ഓർമ്മയില്ല.
1: ഓർമ്മയില്ല. അപ്പൊ ഇന്ന് മോള് പാട്ട് പാടുന്നുണ്ടോ?
2: ഇല്ല.
1: അതെന്ത് പറ്റി?
2: അങ്ങനെ പാട്ട് പാടത്തില്ല, പറഞ്ഞുകൊണ്ട് പാടിയാ.
0: ശരി പ്രതീക്ഷ കുട്ടി, എന്തായാലും നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി പ്രതീക്ഷ. അപ്പോ എന്തായാലും പാട്ടിനോടാണോ അതോ കളിക്കാനാണോ മോക്ക് ഏറ്റവും ഇഷ്ടം? കളിക്കാനാ ഇഷ്ടം. അപ്പൊ എന്തായാലും മ്യൂസിക് വേണ്ട. കേട്ടോണ്ടിരുന്നാ മതി, പഠിക്കണ്ട. അങ്ങനെയാണോ? കേട്ടോണ്ടിരുന്നാ മതി, നമുക്കത് പഠിക്കണ്ട പാട്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? ശരി, എന്തായാലും കളിച്ചാ മതി, നമുക്ക് ആദ്യം കളി അല്ലേ? ആ പ്രതീക്ഷ കുട്ടിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും മോളെ ടാറ്റാ. ഓക്കെ, ഇപ്പൊ മോളെ വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതരയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ പറയണ്ടേ?
1: പറയാൻ സമയമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷ മോള് പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം.
0: ഗാനമടക്കം ഗാനം കേൾക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ കാതോട് കാതരം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കൊച്ചുകൂട്ടുകാരോടും ടാറ്റ പറയുന്നു. കിട്ടാത്ത കൂട്ടുകാരൊന്നും വിഷമിക്കണ്ട, അടുത്ത ആഴ്ചയും വിളിക്കുക, വിശേഷങ്ങൾ പറയുക, പാട്ട് പാടുക. ഓക്കെ, അപ്പൊ ടാറ്റ പറയുന്നു. ഇന്നത്തെ കൊച്ചുകൂട്ടുകാരുടെ കാതോട് കാതരത്തിൽ നിന്നും ശ്രീലക്ഷ്മി എം എസ്,
1: ഫിലോമിന പിയേഴ്സ്.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: दिल की आवाज में आपका फिर से स्वागत. और एक प्यारा सा कॉलर आ गया है. हेलो, दिल की आवाज में स्वागत.
4: हेलो, नमस्कार.
3: നമസ്തെ ജീ, കേസേ ഹോ.
4: ബേട്ട ഫിലിമിലെ ഒരു പാട്ട് ചോദിച്ചിരുന്നു, അത് എന്റെ അനിയന്റെ മോക്ക് കാനഡയിലെ ഡോക്ടർ ശരണ്യയ്ക്ക് വേണ്ടിട്ടാ.
3: अच्छा जी, ओके ओके ओके. कौन सा गाना चाहिए?
4: कोई भी गाना है, बेटा फिल्म का गाना सब
3: अच्छा है. अच्छा, कोई भी गाना चलेगा. ओके जी, तो शरण्या के लिए ये प्यारा सा गाना हम जरूर लगा देंगे. और दिल की आवाज में बुलाने के लिए शुक्रिया.

0: ചുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-6240-12.
1: ദിൽ കി ആവാസ് മേ ആപ്കാ ഫിർ സേ സ്വാഗത്. ദോസ്തോ, ദോസ്തി വഹ റിഷ്ത ഹൈ ജിസേ ഖൂൻ കാ റിഷ്ത ഹോന ബിൽക്കുൽ ജരൂരി നഹീ ഹൈ. ജഹാൻ ദിൽ മിൽ ജായേ വഹി അപ്നാ സൻസാർ ബൻ ജാതാ ഹൈ. അഗർ ആപ്കാ കോയി സച്ചാ ദോസ്ത് ഹൈ തോ ആജ് ബിനാ കിസി വജഹ കേ ഉസേ ഫോൺ ജരൂർ കീജിയേഗാ ഔർ ജരൂർ കഹനാ കി തും ഹോ ഇസിലിയേ ജിന്ദഗി ഖൂബ്സൂരത് ഹൈ. ജി ഹാ, ക്യാ ബോൾതേ ഹൈ നാ, ദോസ്തി സച്ച് മേ ഏക് ബഹുത് ബ്യൂട്ടിഫുൾ സാ എഹ്സാസ് ഹൈ. ആൻഡ് വോ ജോ റിഷ്ത ഹോതാ ഹൈ നാ കിസി ഔർ റിഷ്ത സേ ഹമേശാ ഇറ്റ്സ് റിയലി വെരി ബ്യൂട്ടിഫുൾ. ഷായദ് കോലർ ആ ഗയാ ഹൈ. ഹലോ, ദിൽ കി ആവാസ് മേ സ്വാഗത്.
2: ഹലോ, ദിൽ കി ആവാസ് മേ സ്വാഗത്.
1: नमस्ते नूर जहान, कैसे हो?
2: ठीक हूँ, और हमारे रेडियो के साथी श्रोता के शुभकामनाएं.
1: वन बिग लाइट. और सुनाओ.
2: मुझे एक गाना चाहिए.
1: कौन सा गाना चाहिए?
2: रुदाली फिल्म.
1: हाँ, दिल हुम हुम करे
2: गीत गाता है. दिल हुम हुम करे खबर आए.
1: नूरजहां, नहीं घबराना, ये प्यारा सा गाना हम आपके लिए जरूर लगा देंगे. हाँ जी, और दिल की आवाज में बुलाने के लिए शुक्रिया. बुलाती रहिएगा.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ.

0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: दिल की आवाज में आपका फिर से स्वागत. और क्या बोलते हैं ना, जल्दी जल्दी कॉल कीजिएगा. हाँ जी, पता है एक बात जरूर कहना चाहूंगी कि घड़ी जो होती है, घड़ी की सुइयां हमें रोज एक बात सिखाती है, समय चलता रहता है. अच्छा समय हो तो विनम्र यानी कि सॉफ्ट, हमेशा डाउन टू अर्थ रहिए. हाँ, और बुरा समय हो तो धैर्य रखिए. हर रात के बाद एक नई सुबह ज़रूर होती है. क्या बोलते हैं ना, हमेशा हमेशा किसी के जीवन में हमेशा दुख ही दुख नहीं होता. सवेरा ज़रूर होता है और खुशियाँ ज़रूर आती है. इसीलिए हमेशा चलते रहिए जैसे कि शाइनी चलती है. और शायद कॉलर आ गया है. हेलो, दिल की आवाज में स्वागत.
6: नमस्ते जी.
5: नमस्ते जी, ये कौन बोल रहा है?
6: मैं पटामलेस से आज बात करते
5: हैं. नमस्ते नमस्ते, कैसे हो?
6: ठीक है.
5: हाँ, और सुनाओ.
6: मेरा एक गाना चाहिए.
5: कौन सा गाना?
6: राजा हिंदुस्तानी फिल्म का.
5: कौन सा गाना?
6: फिल्म का. अच्छा, पूरा अच्छा गाना है उसमें.
5: कोई भी गाना चलेगा?
6: चलेगा, वो राजा हिंदुस्तानी का.
5: ओके जी, तो राजा हिंदुस्तानी फिल्म का कोई प्यार सा गाना हम आपके लिए जरूर लगा देंगे. हाँ जी, और दिल की आवाज में बुलाने के लिए शुक्रिया. बुलाते रहिएगा.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. മുൻഗണനാ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട അർഹരായവർക്ക് ലഭിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. നിലവിലെ ഒഴിവാക്കൽ മാനദണ്ഡത്തിൽ ഉൾപ്പെടാത്തതും എന്നാൽ നിലവിൽ മുൻഗണനേതര വിഭാഗത്തിൽ തുടരുന്നതുമായ അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 17-ന്. ആവശ്യമായ രേഖകൾ സഹിതം സംസ്ഥാനത്തെ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. കൊറ്റങ്കര പഞ്ചായത്ത് PHC ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 13-ന് വൈകിട്ട് 5-ന് മുൻപ് അപേക്ഷ നൽകണം. SRC കമ്മ്യൂണിറ്റി കോളേജിൽ സർട്ടിഫിക്കറ്റ് ഇൻ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി 15 വരെ അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ്, ഹോബി സർക്യൂട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ എഞ്ചിനീയറിംഗ് ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും മറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. July 8-9 തീയതികളിൽ രാവിലെ 10 മുതലാണ് ക്യാമ്പ്. പ്രവേശനം സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446975739. മറ്റൊരു നമ്പർ 7736 1597-64. കൊട്ടാരക്കര കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിക്കുന്ന 30 ദിവസത്തെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസ്, 10 ദിവസത്തെ കോൺ കൃഷി പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്കും സ്വന്തമായി സംരംഭം നടത്താൻ താൽപര്യമുള്ളവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474253-7141. മറ്റൊരു നമ്പർ 9495245002. വെളിയം സർക്കാർ ITIയിൽ ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡ്രൈവർ കം മെക്കാനിക് ട്രേഡുകളിലെ പ്രവേശനത്തിന് July 6-5 അപേക്ഷകൾ നൽകാം. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ച ശേഷം സമീപത്തുള്ള ITIയിൽ എത്തി 9-5 വേരിഫിക്കേഷൻ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7012-3324-56. മറ്റൊരു നമ്പർ 8589-8989-62. ആകാശ എയർ കൊച്ചിയിൽ നിന്ന് കുവൈത്തിലേക്ക് സർവീസ് August 1 ആരംഭിക്കും. തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് സർവീസ്. ഉച്ചയ്ക്ക് 1:50 കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം 4:30 കുവൈത്തിലും അവിടുന്ന് 5:30 പുറപ്പെട്ട് രാത്രി 1:35 കൊച്ചിയിലും എത്തും. എയർ ഇന്ത്യ എക്സ്പ്രസ് സലാല കോഴിക്കോട് സർവീസുകൾ പുനരാരംഭിച്ചു. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് സർവീസ്. മസ്കത്ത്, ബാംഗ്ലൂരു സർവീസുകളും വീണ്ടും തുടങ്ങി. നിലവിൽ മസ്കത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് 7 നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ ഏകദേശം 40 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ June 27 നടത്തിയ BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കോട്ടയം MG സർവകലാശാലയ്ക്ക് കീഴിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിഗ്രി 3 അലോട്ട്മെന്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സമയപരിധി 4 PM നീട്ടി. PG BEd 3 അലോട്ട്മെന്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 4 ഈ മാസം 8 നടത്താം. 5-17 വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ പുതുക്കലിന് September നിരക്ക് ഒഴിവാക്കി. സംസ്ഥാനത്തെ ആധാർ സേവനങ്ങളുടെ നോഡൽ ഏജൻസിയായി സംസ്ഥാന ITI മിഷന്റെ നേതൃത്വത്തിലാണ് സൌജന്യ ആധാർ പുതുക്കലിന് അവസരം. ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാക്കാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ തുടങ്ങിയ സേവനങ്ങൾക്കും നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് സേവനങ്ങൾ സൌജന്യമാക്കിയത്. എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 1800425118. മറ്റൊരു നമ്പർ 0471233553. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
1: പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ കെ രവീന്ദ്രനാഥൻ നായർ അനുസ്മരണവും കലാവിരുന്നും 8 നടക്കും. രാവിലെ 10 കൊയിലോൺ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചന കാരിക്കേച്ചർ മത്സരവും ഡെപ്യൂട്ടി മേയർ കരുമാൽ ഡോക്ടർ ഉദയ സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 രവി കലയും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി പ്രദർശനം, 4 പബ്ലിക് ലൈബ്രറിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലി എന്നിവ നടക്കും. തുടർന്ന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഡിബിഎം പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം.
4: കാതോട് കാതോരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധുവാണ് സംസാരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും വീടുകളിലും ഒത്തുചേർന്നിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് സംസാരിക്കാനും പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കാനും ഒക്കെ ഉള്ളൊരു സമയം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രിയ ശ്രോതാവിലേക്ക് പോകാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
5: ഷിബിൻ താമരക്കുളം.
4: എന്തുണ്ട് ശിവൻ ചേട്ടാ, സുഖാണോ?
5: സുഖം സുഖം.
4: ദമ്മ പൊട്ടിയോ?
5: പൊട്ടി പൊട്ടി. ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ കൊടുത്ത് ദമ്മ പൊട്ടി ഓടിക്കൊണ്ടിരിക്കുക.
4: പിന്നെ എന്തുണ്ട് വിശേഷം?
5: സുഖം, അങ്ങനെ പോകുന്നു. സാറിന് സുഖമാണോ?
4: സുഖമായി പോകുന്നു, സുഖമായി പോകുന്നു.
5: വ്യാഴാഴ്ച കണ്ടിരുന്നു.
4: വ്യാഴാഴ്ച ചില സാങ്കേതിക തടസ്സങ്ങളാൽ എനിക്ക് എത്താൻ പറ്റിയില്ല.
5: ഓക്കെ.
4: പിന്നെ
5: പിന്നെ ഒന്നുമില്ല, അങ്ങനെ പോകുന്നു. മഴയൊന്നുമില്ല, നല്ല നല്ല മഴയായിരുന്നു.
4: മഴ ഒന്നുമില്ല, നമുക്ക് തീർത്തങ്ങോട്ട് പറയാനും പറ്റില്ല.
5: ഇരുണ്ട് കൂടി അങ്ങ് വരുന്നത്, പെട്ടെന്നൊരു വെയിൽ വരുന്നു.
4: ദേ വന്നു ദാ പോയി നാ ഇപ്പൊ സ്റ്റൈല്.
5: അപ്പൊ ഓക്കെ
4: ഓക്കെ. അപ്പൊ ഗാനം ആർക്ക് വേണ്ടിയാ?
5: ഗാനം നമ്മൾക്ക് എല്ലാവർക്കും കൂടെ കേൾക്കാം.
4: ഓക്കെ ശരി, എന്നാ ഗാനത്തിലേക്ക് പോ.

0: അങ്ങനെ നിങ്ങളിപ്പോൾ രണ്ടെണ്ണ സിനിമയിലും നല്ലൊരു കിടുക്ക വാച്ച് നല്ല സോങ് ആണ് കേട്ടത്. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ തന്നെ മൊബൈലിനെ പറ്റിയുള്ള സോങ് തന്നെ കേട്ടു അല്ലേ. അപ്പോൾ മൊബൈൽ നമ്മളിപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം നമ്മുടെ കൂടെ തന്നെ ഒരു ശരീരഭാഗം പോലെ നമ്മുടെ കയ്യിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. മൊബൈൽ എടുത്തില്ലെങ്കിൽ കഴിഞ്ഞു, മൊബൈലിലൂടെയാണല്ലോ എല്ലാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രിയ സ്ഥലത്തിലേക്ക് പോകാം. ഹലോ
1: ഹലോ, രണ്ടാമത് ലോട്ടറി കിട്ടി കിട്ടിയില്ല.
0: ആഹാ,
1: എന്തായാലും കിട്ടിയല്ലേ.
0: സന്തോഷം സന്തോഷം.
1: പിന്നെ വിശേഷങ്ങളൊക്കെ കണ്ടു സാറേ.
0: അങ്ങനെ പോകുന്നു,
1: മഴക്കോട് വരും.
0: അതെ,
1: ഒന്ന് ഇരുണ്ട് കാണിക്കുക അങ്ങ് പോകും.
0: അതെ, ചില സമയത്ത് അങ്ങനെ ഇരുണ്ട് കാണിച്ചിട്ട് പോവും. പക്ഷെ നമ്മൾ ആ ഇരുണ്ട് കാണിച്ചിട്ട് പോവും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇറങ്ങിക്കൊടുത്തോ, അപ്പൊ ഞാൻ വേഗത്തോടെ അങ്ങ് ഒഴിച്ചു
1: തരും.
0: അതെ അതെ അതെ അതെ,
1: പിന്നെ ഘട്ടം വരും.
0: അതെ അതെ, പക്ഷെ എന്നാ പറയുന്നുണ്ട് ഈ അല്ലിനോയുടെ ഭാഗമായിട്ട് ചിലപ്പോ മഴ അത്ര ശക്തമാവില്ല, ഇത്രവണത്തെ കാലവർഷം അത്ര ഇതായിട്ട് വരില്ല എന്ന് പറയുന്നു.
1: മൊബൈൽ എഴുതുക, മൊബൈൽ എടുത്ത് സമയം നോക്കുക, പിന്നെ ഉള്ള ജോലി ചെയ്യുക, റേഡിയോ ഓൺ
0: ചെയ്യുക,
1: പിന്നെ റേഡിയോ ഇല്ലെങ്കിൽ മൊബൈലിൽ ഞെക്കി വിളിക്കുക.
0: അതെ അതെ,
1: മൊബൈലാണ് വലിയ
0: കുഴപ്പം.
1: ഈ തേപ്പുള്ള മൊബൈൽ ഉണ്ടല്ലോ, കൈ കൊണ്ട് തേച്ച്.
0: അതെ,
1: അതെ, വീഡിയോ കോൾ ഉണ്ട്, അല്ലാത്ത കോൾ എല്ലാം ഉണ്ടല്ലോ.
0: അതെ അതെ അതെ,
1: എല്ലാ എല്ലാവരെയൊക്കെ അതാ എനിക്ക് ലോക്കലാ. ബാക്കി എല്ലാവരും കഴിഞ്ഞാൽ തേപ്പുള്ള മൊബൈലാ.
0: അതെ അതെ,
1: അങ്ങനെ ആണുങ്ങളും പെണ്ണുകളും എല്ലാം വഴി എത്തി. കേപ്പുള്ള മൊബൈൽ ഇറങ്ങിയോ ഇതെല്ലാം വഴി
0: എത്തി. സുഖമായി പോന്നു.
1: അപ്പൊ ഞാനൊരു പാട്ട് പറഞ്ഞു കേക്കാം.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി അല്ലേ.
1: എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ചേട്ടാ.
1: ഓക്കെ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: തിരികെ വരാം. കാതോട് കാതോരത്തിലേക്ക് നിങ്ങളോടൊപ്പം മാർജ് മഹേഷ് മധു വിളിക്കുന്നത് നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
4: ഹലോ,
3: നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
4: ഞാൻ നെല്ലിമുക്കിൽ വനിതയാണ്.
3: എന്താണ് വിശേഷം? സുഖമാണോ?
4: ഓക്കെ.
3: അപ്പൊ ഞായറാഴ്ച എന്താ പരിപാടി?
4: ഞായറാഴ്ച ആയിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി, പിന്നെ ഫുഡ് എടുക്കുന്നു, അങ്ങനെ ജോലിയിലായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ വിളിക്കാം, കൊറേ നാളായി വിളിച്ചിട്ട്
3: ഞാൻ
4: ഫോണെടുത്ത് വിളിച്ചപ്പോ കൊറേ നേരം എന്തോ കിട്ടുന്നില്ല. പിന്നെ നാട്ടിൽ നിന്ന് ചോദിച്ചു, അവസാന സമയത്ത് കാണാൻ എടുത്ത്.
3: ചില സമയത്ത് അങ്ങനെ നമ്മൾ ഒന്നും കൂടെ ട്രൈ ചെയ്തു, ഇതും കൂടെ എന്നിട്ട് കിട്ടില്ലെന്നുണ്ടെങ്കിൽ വെച്ചേക്കാം. അപ്പൊ
4: കിട്ടും.
3: പറഞ്ഞോളൂ.
4: ഞാൻ പാട്ട് പറഞ്ഞായിരുന്നു.
3: ആർക്ക് വേണ്ടിയാ?
4: എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയല്ല.
3: ഓക്കെ.
4: രണ്ടു വാരി പഠിക്കോട്ടെ?
3: പഠിക്കോ.
4: മോഹം കൊണ്ടു ഞാൻ

0: ഒക്കെ ഈ പാട്ടാണ് ഞാൻ ചോദിച്ചേക്കുന്നത്.
1: തകർത്തു കേട്ടോ, നന്നായി പാടി.
0: ഓ താങ്ക് യു. പാട്ടൊന്നും അറിയത്തില്ല വെറുതെ.
1: എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പാടി കേട്ടോ.
0: ആ താങ്ക് യു.
1: ഓക്കെ, പിന്നെ ഗാനത്തിലേക്ക് പോവാം.

0: അങ്ങനെ വീണ്ടും നല്ലൊരു മെലഡി ഗാനം കേൾക്കാനിടയായി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് ബിന്ദു.
0: ബിന്ദു, എന്ത് ചെയ്യുന്നു?
1: ഇപ്പൊ ജോലിയില്ല, വീട്ടിൽ നിൽക്കുക.
0: ആ ശരി. നേരത്തെ എന്താ ചെയ്തിരുന്നേ? നേരത്തെ എന്താ ചെയ്തിരുന്നേ?
1: ഞാൻ കാശുപാട്ട് ജോലി കഴിഞ്ഞായിരുന്നു.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇനിയും എന്തായാലും അവസരങ്ങൾ കിട്ടും അല്ലേ? ഓക്കെ,
1: കൊറേ നാളായി വിളിക്കട്ടെ, ഞാൻ വിളിച്ചു നോക്കിയാ, ഫോണിൽ വിളിച്ചാ കിട്ടൂല.
0: ഓക്കെ,
1: ഏഴ് മാസം ഉണ്ടായി വിളിച്ചിട്ട്.
0: അത് ശരി. ഓക്കെ, എന്തായാലും ഇന്ന് കിട്ടിയല്ലോ. മഹേഷ്. വിളിക്കുവായിരുന്നു. പിന്നെ
1: പാട്ട് വെച്ച് വന്നത്
0: ആർക്ക് വേണ്ടിയാ?
1: ഫ്രണ്ട്സിനെല്ലാവർക്കും
0: വേണ്ടി. അപ്പൊ ബിന്ദു ചേച്ചിക്ക് വേണ്ടിയുള്ള ഗാനം കേൾക്കാം, കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയാന്തോയുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭരണം, നേതൃത്വം എന്നിവയിലെ സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ 4 മുൻഗണനാ മേഖലകളിലാണ് ബ്രിക്സ് വനിതാ സമിതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പൊതു തീരുമാനങ്ങളെടുക്കാൻ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവസരമൊരുക്കും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തുടർന്ന് പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം, പുതിയ സ്വപ്നങ്ങൾ കൈ എന്ന പേരിൽ ക്ലാസുകളും നടക്കും. വൈകിട്ട് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമാകും. സാംസ്കാരിക സമ്മേളനവും സംഗീത വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. MK രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാവും.
0: വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വാട്സ്ആപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. അക്കൌണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അപകടകരമായ എക്സ്റ്റൻഷനുകളോടുകൂടിയ സ്ക്രിപ്റ്റ് ഫയലുകൾ വാട്സ്ആപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പൊതുജനങ്ങൾ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി സൈബർ സുരക്ഷ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ ആകാശവാണി വാർത്തകളോട്.
2: വാട്സാപ്പിൽ കൂടെ വരുന്ന എല്ലാ അറ്റാച്ച്മെന്റ്സും സേഫ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന അറ്റാച്ച്മെന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ എക്സിക്യൂട്ടബിൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ന് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അത് ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആവുകയും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി ആരാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ കൺട്രോളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ ഡേറ്റ അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാട്സാപ്പ് ബിസിനസ് വഴി ഇത്തരം കാര്യങ്ങൾ നടന്നു വന്നത് കാണുന്നത് ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ മാത്രമല്ല ഗ്ലോബലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഒരു മെത്തഡോളജി, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിടുക. ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം മെയിൽ വന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പോംവഴി ഉള്ളത്.
0: ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ യാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെ 198,150 രൂപ പിഴയിനത്തിലും മത്സ്യലേലത്തിലും കൂടി ഈടാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി ബന്ധപ്പെട്ട തീരദേശ ഫിഷറീസ് സ്റ്റേഷനുകളിലെയോ കൺട്രോൾ റൂമിലെയോ അധികാരികളെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ സ്ഥിരീകരിക്കും. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സന്യാസിയായി, ഭിക്ഷക്കാരനായി, മായാജാലക്കാരനായി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു സാഹിത്യകാരൻ മലയാളിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾക്ക് ഒരിടവേള നൽകിയ ശേഷം അദ്ദേഹം എഴുത്തു തുടങ്ങി. അതും സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള സാഹിത്യരചന. ഇന്ന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബഷീർ കൈരളിയോട് വിട പറഞ്ഞത്. പ്രിയ സാഹിത്യകാരനെപ്പറ്റി പ്രഭാഷകനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ MA സിദ്ദിഖ് ആകാശവാണി വാർത്തകളോട്.
4: മലയാളിയുടെ ആന്തരിക മനഃസ്ഥിതിയിലേക്ക് നേരിട്ട് കടന്നുകയറുന്ന ഒരു ഭാഷയുമായി, അതുവരെയില്ലാത്ത ജനകീയമായ ഭാഷയുടെ ഒരു ധ്വനിയുമായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളത്തിന്റെ മനസ്സിലേക്ക് കടന്നുകയറുകയായിരുന്നു. ബഷീറിന്റെ സാഹിത്യ സംസ്കാരം ഒരു പുതിയ ഭാഷയും ഒരു പുതിയ ആർട്ടും പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് ബാല്യകാല സഖിയുടെ അവതാരികയിലൂടെ പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മൈനർ ആർട്ടാണ് ബഷീറിന്റെ എഴുത്ത് എന്നുവരെ വിമർശിക്കുന്ന ശക്തരായ വിമർശകർ മലയാളത്തിലുണ്ടായി. എന്നിട്ട് പോലും വായനക്കാർ അദ്ദേഹത്തെ നിരന്തരമായി സ്വീകരിക്കുകയും അദ്ദേഹം മരണപ്പെട്ട് ഇത്രകാലം കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഏറ്റവും സമകാലികനായ എഴുത്തുകാരനായി ബഷീർ നിലനിൽക്കുകയും ചെയ്യുന്നു. വല്ലപ്പുഴ ആയുർവേദ ചികിത്സാലയത്തിൽ കഠിനമായ ഭ്രാന്തിന്റെ ചികിത്സയിൽ കഴിയുന്ന കാലത്താണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന കൃതി എഴുതുന്നത്. സജീവമായ കഥാപാത്ര സംസ്കാരം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തന്റെ ഭ്രാന്തിനെ തന്റെ മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അനുഭവമായി അദ്ദേഹം പാത്തുമ്മയുടെ ആടിനെ കൊണ്ടുവരികയായിരുന്നു.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ K. കരുണാകരന്റെ 108th ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5 കണ്ണൂരിനടുത്ത് ചിറക്കലിലാണ് ലീഡർ എന്നറിയപ്പെടുന്ന K. കരുണാകരന്റെ ജനനം. ഏതു പ്രതിസന്ധികളെയും അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു K. കരുണാകരനെന്ന് മുഖ്യമന്ത്രി V. ഡി സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവത്കരണ ദിനമായി ആചരിക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി PC വിഷ്ണുനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്ര

സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഇപ്പോൾ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഉഡാൻ യോജനയുടെ നയ ചരണം ശുരുവാത്തുയി. इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
1: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMMHSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 16,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ കേന്ദ്രമന്ത്രി റാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തിജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തിജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തിജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തിജൻ ബായ് അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: സുനിശ്ചിത് एक जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
1: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതി വാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഐ സി സി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
4: നെപ്പോളിയന്റെ നാട്ടിലൂടെ യൂറോപ്പിലെ വിശേഷങ്ങൾ ഒരു സഞ്ചാരിയുടെ കാഴ്ചപ്പാടിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നെപ്പോളിയന്റെ നാട്ടിലൂടെ. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാത്രി 8 മണിക്കും. നെപ്പോളിയന്റെ നാട്ടിലൂടെ
5: തിരികെ വരാം. കാത്തൊടു കാത്തൊടുത്തിലേക്ക് നിങ്ങളോടൊപ്പം ആർജി മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
6: ഹലോ,
5: നമസ്കാരം. നമസ്കാരം, ഇതാരെ സംസാരിക്കുന്നേ?
6: ഋഷിത, കോഴിക്കയിൽ നിന്ന്.
5: എന്താണ് വിശേഷം?
6: വിശേഷം നല്ല വിശേഷമൊക്കെയാ. മഴയായിരുന്നു, ഇച്ചിരി വെളിച്ചമൊക്കെ വെട്ടമൊക്കെ കാണുന്നു.
5: പക്ഷേ
6: ഫുഡ് കഴിച്ചോ?
5: ആ, കഴിച്ചു കഴിച്ചു. അവിടെ എല്ലാം ഒതുക്കി കൂട്ടിയതേ ഉള്ളോ അതോ അവിടെയും കഴിച്ചോ?
6: ആ, കഴിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു.
5: പിന്നെ
6: എന്റെ മോന് വേണ്ടി ഒരു പാട്ട് വെക്കണം സാർ.
5: തീർച്ചയായിട്ടും. മോൻ എന്ത് ചെയ്യും?
6: മോന്റെ പേര് അജാസ്.
5: അജാസ് എന്ത് ചെയ്യുന്നു?
6: പഠിക്കുന്നു.
5: ഏതിലാ?
6: മോൻ LKG.
5: LKG. ഓക്കേ. അവിടെ ഉണ്ടോ? അതോ ഓട്ടോ ആണോ?
6: ഇല്ല, മോനില്ല. മോനില്ല, മോൻ പുറത്തോട്ട് പോയി.
5: ശരി, ഓക്കേ. ഓക്കേ, എന്തായാലും അജാസിന് വേണ്ടി നല്ലൊരു ഗാനം വെക്കാം. ഓക്കേ.

0: അങ്ങനെ പ്രിയപ്പെട്ട കുക്കു എന്ന സിനിമയിലെ നല്ലൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. എന്തുണ്ട്, സുഖമാണോ? പിന്നെ എന്തൊക്കെ ഉണ്ട്, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലെല്ലാരും വന്നോ? അപ്പൊ ഇന്ന് അത്യാവശ്യം എല്ലാവരെയും പരസ്പരം കാണാനും കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ഉള്ള സമയമൊക്കെ കിട്ടും അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. ബാക്കിയുള്ള ദിവസങ്ങൾ എല്ലാരും ഓട്ടോ അല്ലേ അല്ലേ. പിന്നെ കഴിച്ചു കഴിച്ചു കഴിച്ചു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുവാണ്? വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പൊ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോവാൻ അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ? ഓക്കെ, അപ്പൊ എന്നാ ഗാനത്തിലേക്ക് പോ. ഓക്കെ.

0: അങ്ങനെ വീണ്ടും നമുക്ക് നല്ലൊരു മെലഡി ഗാനം കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ നല്ല നല്ല ഗാനങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരെ സംസാരിക്കുന്നേ? ഓ ചേട്ടാ, എന്തുണ്ട്?
1: പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുക.
0: കടയിലാണോ?
1: ആ, കടയിലാ.
0: ഓക്കെ, പിന്നെ എന്തുണ്ട്
1: വിശേഷം?
0: അങ്ങനെ പോകുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം കടയിൽ വന്നിരുന്നു, അപ്പൊ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു, കഴിക്കാൻ പോയിരിക്കാൻ തോന്നുന്നു.
1: ആണോ? വൈകിട്ട്? വൈകിട്ടായിരുന്നു.
0: ആ, ഒരു വൈകുന്നേര സമയം.
1: ആ,
0: ഓക്കെ. ഞാൻ ഉടനെ ഒന്ന് ഇറങ്ങുന്നുണ്ട്, ഒരു കാര്യമുണ്ട്, കാണാം.
1: ആ, പിന്നെ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടും വരാതിരിക്കും, എല്ലാരെയും ഒന്ന് കാണാൻ.
0: ആ, അത് ശരി, പോന്നുള്ളൂ,
1: പോന്നുള്ളൂ, വരാം.
0: ഓ, വിളിച്ചിട്ട് വാ.
1: ശരി.
0: പിന്നെ വേറെന്തുണ്ട്?
1: ഓ, ഇങ്ങനെ ഇരിക്കുന്നു കടയിൽ, മഴയൊക്കെ ആയപ്പോ മോശം.
0: ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
1: എന്തോ
0: ഗാനം ആർക്ക് വേണ്ടിയാ?
1: എല്ലാവർക്കും വേണ്ടി, ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ഓക്കെ, പറഞ്ഞു ഗാനത്തിലേക്ക് പോ.
1: ശരി എന്നാ.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
3: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
4: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
3: അപ്പൊ അതറിഞ്ഞില്ലേ? 4 രാവിലെ 10 മണി മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
4: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
3: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്. റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം, 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർച്ച് മഹേഷ് മധു, വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോത വിളിക്കുമ്പോ. ഹലോ.
5: ഹലോ,
1: നമസ്കാരം.
5: നമസ്കാരം,
1: ഇതാരാ സംസാരിക്കുന്നേ?
5: ഇത് ഞാൻ സീന.
1: ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖം?
5: ഓ, സുഖമായിരിക്കുന്നു.
1: പിന്നെ ജോലിക്ക് എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നല്ലേ.
5: ഞായറാഴ്ചയായിട്ട്
1: എന്താ പരിപാടി?
5: ഞായറാഴ്ചയായിട്ട്
1: ഓക്കെ. അപ്പൊ ഗാനം ആർക്ക് വേണ്ടിയാ?
5: ഗാനം ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോവാം.
5: അതെ,
1: ഓക്കെ.

0: അങ്ങനെ ദേവദൂതൻ എന്ന സിനിമയിലെ നല്ലൊരു അടിപൊളി ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ആരാ സംസാരിക്കുന്നേ?
1: ഇത് ബിനോയ് മതിലിൽ നിന്ന.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ബിസിനസ്സാ.
0: ഓക്കെ, എങ്ങനെയുണ്ട് ബിസിനസ്? ഒക്കെ
1: കുഴപ്പമില്ല, നന്നായി പോകുന്നു.
0: ഓക്കെ, അപ്പൊ ഞായറാഴ്ച ആയിട്ട് വീട്ടുകാരുമായിട്ട് എല്ലാരും കൊണ്ട് വിളിച്ചിരിക്കുകയാണ് അല്ലേ?
1: എല്ലാരുണ്ട്, പിള്ളേരുണ്ട്. പിള്ളേർക്ക് ഒരു പാട്ട് പാടണമെന്ന്.
0: ആഹാ, പാടിക്കോ.
2: മൈക്കിള് ചേട്ടാ, സൈക്കിള് വേണം എന്നട മോനെ നീലാവ് കൊള്ളാൻ. മൈക്കിള് ചേട്ടാ, സൈക്കിള് വേണം എന്നട മോനെ.

0: கண்டோம். வட்டத்தை சவிட்டு மணிலத்தில் ஓடி தாரத்தார் ஓடின் மேந்தாளத்தில் ஓடி ஓடி ஆஞ்சு குதிச்சப்போ தெங்கும் மேங்கேறி அவிடுந்து சவிட்டி ஆகாசம் எத்தி அவடொரு பையன் இருக்கிற கண்டு எந்தடா பையா பிடிவிட்டு வீணு எந்தோ பற்றி காலம் நுழைக்கி எந்தோ எங்கன போவும். ഹലോ,
1: ഉഷാറാണല്ലോ, കൊള്ളാലോ. എന്താ പേര്? ധ്വനി. ധ്രുവ. ഓക്കെ, രണ്ടാളും ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? പിന്നെ അല്ല, കൊള്ളാം കേട്ടോ, നന്നായി പാടി. എന്തായാലും അത്യാവശ്യം പാട്ടൊക്കെ പഠിക്കാൻ പോണം കേട്ടോ. പാട്ടൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടോ? ഓക്കെ, നല്ലത്. അങ്ങനെ പാട്ട് പഠിച്ച് പഠിച്ച് നന്നായിട്ട് പാടാൻ വരും കേട്ടോ. ഓക്കെ, പിന്നെ വേറെന്തുണ്ട് വിശേഷം? സോങ് തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം.
2: ഓക്കെ, ഓക്കെ.

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
3: മിണ്ടിയും പറഞ്ഞു തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, ജീവിതം രണ്ടറ്റം ടച്ച് ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും, ബാറിൽ ടച്ചിങ്സിന് തല്ലുകൂടുന്നവരും, ഇതോ നമ്മുടെ കേരളം. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
5: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർജി മഹേഷ് മധു, വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോകാം. ഹലോ.
6: ഹലോ,
5: നമസ്കാരം.
6: നമസ്കാരം
5: സുഷമ ചേച്ചി. സൗണ്ട് എനിക്ക് കിട്ടി. പിന്നെ എന്തുണ്ട്?
6: നല്ല വിശേഷം. അമ്പലത്തിലൊക്കെ പോയി. ഞാനേ കഴിഞ്ഞ ആഴ്ച കമ്പനി വീണ്, ഒരാഴ്ച ജോലിക്ക് പറ്റിയില്ല.
5: അയ്യോ, എങ്ങനെ?
6: മഴ വീഴുന്നു, അങ്ങനെ അമ്പലത്തിൽ ഓടി. അപ്പൊ വന്ന് ചോറന്തട്ടെ, ചോറന്തപ്പോ മഴയായിരുന്നു, അപ്പൊ ഓടി അകത്തേടാന്ന് പറഞ്ഞു വന്നങ്ങ് വീണുപോയി.
5: അയ്യോ,
6: അങ്ങനെ ഒരാഴ്ച ജോലിക്കാൻ പറ്റിയില്ല.
5: മുറിവ് ചതവ്?
6: ആ, മുത്തച്ചിരി പോയി.
5: അയ്യോ, നല്ല സ്ഥലം. എന്തായാലും ഷുഗർ ഒന്നും ഇല്ലല്ലോ?
6: നടക്കാൻ പഠിച്ചില്ലേന്നും പറഞ്ഞു
5: സാറ്.
6: അങ്ങനെ പെണ്ണുങ്ങളെല്ലാം കൂടെ പരാതി പറഞ്ഞു കാട് വെട്ടാൻ.
5: പക്ഷെ മഴ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല.
6: ആ, മഴയാണ് തെന്നിക്കൊണ്ട് അങ്ങ് പോയി. അതെ, നല്ല വിശേഷം. അമ്പലത്തിലൊക്കെ പോയി, മഴ ഇപ്പം ഇവിടെ പലവര് കൊള്ളുന്നുണ്ട്.
5: ശരി. ഞാനിങ്ങനെ ചേച്ചി ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോ അപ്പോഴേ എന്റെ വായിൽ വന്നത് ഉത്സവങ്ങൾക്കൊക്കെ ശേഷം പിന്നെ അമ്പലത്തിൽ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പോവായിരുന്നു. അപ്പോഴാണ് പറഞ്ഞ രാവിലെ
6: ജോലിയില്ലാത്ത എല്ലാ ദിവസവും ഞാൻ
5: അമ്പലത്തിൽ. ശരി, ഓക്കെ.
6: ഞായറാഴ്ച ഞായറാഴ്ച ഇടയ്ക്ക് ദിവസം ജോലി ഇല്ലെങ്കിൽ ജോലി എന്നില്ല. അന്ന് എനിക്ക് അമ്പലത്തിൽ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ
5: പോയിരിക്കും. നന്നായി.
6: ഇനിയിപ്പം കർക്കിടക ഒന്നാം തീയതി വരെയാണ്. ഞാനും കമ്പനിയിലെ ഒരു കൂട്ടുകാരിയും കൂടി ആറന്മുള പോവാൻ നിൽക്കുന്നു. കരുത്തറ അമ്പലത്തിലെ കഴിഞ്ഞ തങ്ങിയ പ്രാവശ്യം നമുക്ക് വള്ളപ്പതി ഉണ്ടായിരുന്നല്ലേ കരുത്തറ അമ്പലത്തിൽ. ഞാൻ 8:30 രാവിലെ 8:30 4 വരെ വരിക്കുന്നു ക്യൂ നിന്നു, പക്ഷെ ആഹാരം കിട്ടിയില്ല.
5: വള്ളസദ്യ
6: ഉണ്ടോന്ന് ആഗ്രഹിച്ചു പോയി, പക്ഷെ ഉണ്ടാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു, രാവിലെ 8:30 വൈകിട്ട് 4 വരെ നിന്ന് ക്യൂ.
5: മനസ്സിലാവും, മനസ്സിലാവും, ഭയങ്കര ക്യൂ.
6: അതുകൊണ്ട് അന്ന് ഞാൻ അവിടെ ശബ്ദം ചെയ്ത് അവിടെ 6 പോയി ഉണ്ണു. അല്ല, ഈ വർഷം ഞാനും എന്റെ കുട്ടികളുടെ പോവാൻ നിൽക്കുകയാണ്.
5: 6
6: പോയി തൊഴുത് അവിടുത്തെ അന്തരീക്ഷം അറിയണ്ടേ എന്നാണ് ഊണെന്നൊക്കെ. അതുകൊണ്ട് ഒന്നാം തീയതി പോവും, ഒന്നാം തീയതി പോയി തിരക്കിയിട്ട് എന്താന്ന് വെച്ചാൽ അന്ന് പോയി ഉണ്ടിരിക്കും.
5: ഓക്കെ, അപ്പൊ ആ പ്ലാൻ അങ്ങനെ നടക്കട്ടെ. എന്തായാലും അമ്പലം അടിപൊളി, ആറന്മുള അമ്പലം ഭയങ്കര ഇതാ, ഭയങ്കര
6: പോസിറ്റീവ്. ഞാൻ പോയിട്ടുണ്ട്, ഒത്തിരി തവണ പോയിട്ടുണ്ട്, എന്നാലും ഉണ്ടിട്ടില്ല.
5: ഓക്കെ ഓക്കെ ഓക്കെ,
6: പോയിട്ടുണ്ട് അറിയാം. സന്തോഷം, ഈ കാണപ്പം തന്നെ.
5: സുഖമായി പോന്നു, സുഖമായി പോന്നു.
6: കൊല്ലത്തൊക്കെ മഴ ഉണ്ടാ?
5: പിന്നെ അപ്പപ്പ അങ്ങ് മഴയാ, പിന്നെ ഇടയ്ക്കൊന്ന് പറ്റിക്കും. നന്നായിട്ട് അങ്ങ് ഇരുട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ പെയ്യുമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മള് അപ്പൊ പെയ്യത്തില്ല. പിച്ച്
6: കഴിയുമ്പോഴത്തേക്ക് മഴ ഉണ്ട്, പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം വന്നില്ല.
5: അങ്ങനെ
6: എല്ലാ ഇടവത്തിനും ഞങ്ങൾക്ക് കായലിൽ വെള്ളം പോകും, പക്ഷേ ഈ പ്രാവശ്യം ഇതുവരെ വെള്ളപ്പൊക്കം ആയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ ഇല്ലെന്നേ പറയാൻ പറ്റൂ.
5: ഓ അത് ശരി. ഓക്കെ ഓക്കെ,
6: ഇപ്രാവശ്യം വന്നില്ല, അപ്പോഴും മഴ നല്ലപോലെ പെയ്തില്ലെന്നാണ് തോന്നുന്നത്.
5: അതെ, കാലവർഷം അങ്ങനെ അത്ര ശക്തമായിട്ട് വന്നിട്ടില്ല.
6: വന്നില്ല വന്നില്ല, വന്നെങ്കിൽ നമുക്ക് കിണറ്റിൽ വെള്ളമാവും, ഞങ്ങളെ കായലിൽ വെള്ളമാവും.
5: അതെ അതെ അതെ,
6: അതൊന്നും ഈ വർഷം കണ്ടില്ല.
5: ഓക്കെ,
6: ഇനി ഓണത്തിന് വെച്ചേക്കുന്ന അറിയാൻ വയ്യ.
5: ആ എല്ലാം കൂടെ ചിലപ്പം ഒന്ന് വരും, നമുക്ക് നോക്കാം. അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടി?
6: പാട്ട് എന്റെ കൊച്ചുമോന്റെ ജന്മദിനല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല.
5: ഓ, അപ്പൊ കൊച്ചുമോന്റെ പേര്?
6: വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഇന്ന് എന്താ, നാല് കൊച്ചുമക്കളാണ്, അവർക്ക് നാലുകൂടം കൊടുത്താറേ.
5: നാലുകൂടെ? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഈ ഗാനം ചേച്ചിയുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഗാനം കേട്ട് ഓടിത്തിരിച്ചു വരാം.
7: അപ്പൊ കുട്ടാ തൊപ്പിക്കാരാ, എപ്പോ കല്യാണം?
8: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റാണി, നമ്മളിപ്പോ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
3: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
2: രജിസ്റ്റർ ചെയ്യാനോ?
3: എന്താ കാര്യം?
2: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ,
3: സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന ജൂലൈ 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
2: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
3: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
2: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു, വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ
6: സാർ, ഞാൻ
5: വർക്കലയിൽ നിന്ന് ആരാ വിളിക്കുന്നേ? ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖാണോ?
6: സുഖം
5: തന്നെ സാറേ.
6: മഴയുണ്ട്, തണുപ്പുണ്ട്.
5: ആഹാ, നല്ല ശരി. പിന്നെ സുഖമായി പോന്നു, സുഖമായി പോന്നു. വർക്കലയില് എവിടെയായിട്ട് വരും?
6: വർക്കലയില് കണ്ണമ്പ എന്ന സ്ഥലം.
5: ഓക്കെ ഓക്കെ. പിന്നെ അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
6: പാട്ട് ആസ്വദിക്കുന്ന എല്ലാവർക്കും.
5: ഓക്കെ ഓക്കെ, അപ്പൊ എന്നാ ഗാനത്തിലേക്ക് പോവാം.
6: ശരി.

0: അങ്ങനെ നല്ലൊരു മെലഡി ഗാനം നമ്മളിപ്പോൾ കേട്ടു അല്ലെ. അങ്ങനെ അത്യാവശ്യം നല്ല നല്ല ഗാനങ്ങളുടെ മിശ്രിതമായി നമ്മളെ കാതോട് കാതോരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഏതാണ്ട് 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം വിളിക്കേണ്ടവരെല്ലാവരും ഇങ്ങനെ വിളിച്ചോളൂ കേട്ടോ. അപ്പം 3 മണി വിളിക്കാനും സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടിയിട്ട് നല്ല നല്ല സന്തോഷ വാർത്തകളും ദിവസവുമുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുള്ളൊരു ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അല്ലേ. എല്ലാവരും ഒരുമിച്ച് ഒത്തിരുന്ന് എന്താ പറയുക, ഊണ് കഴിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടിയിരിക്കുകയാണ് അല്ലേ. നല്ല നല്ല സ്വാദിഷ്ടമായ ആഹാരവും എല്ലാം കൂടെ കൂട്ടിയിട്ട് മഴയത്ത് ചെറിയൊരു തണുപ്പിൽ അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ കാഞ്ചന, പരൂരിൽ നിന്ന്.
0: എന്തുണ്ട് വിശേഷം? സുഖാണോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഓക്കെ, പിന്നെ
1: ഞാൻ എന്റെ മോക്ക് വേണ്ടിയിട്ടാണ് എന്റെ സോങ് മോള് 4 വയസ്സ് LKG പഠിക്കുന്നു. അവക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പറയണേ. ഇതിക എന്നാണ് പേര്.
0: ഇതിക.
1: ഇതിക.
0: ഇതിക. ഓക്കെ. അപ്പൊ ഇതിക ഇപ്പൊ വീട്ടിലുണ്ടോ? പാട്ട് പാടുവോ?
1: അത്രയായിട്ടില്ല.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ അവിടെ
1: ഒന്ന് കൊടുത്തു നോക്കട്ടെ.
0: ആ, കൊടുത്തു നോക്കി
1: പാട്ട്
2: പാടി. ഹലോ.
0: വെൽ ട്രൈ, നന്നായിട്ട് ട്രൈ ചെയ്തു കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. പാടിപ്പാടി ശരിയോ? പിന്നെ
1: ഇല്ല, ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല. മോളും കൊച്ചു കാര്യങ്ങളൊക്കെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട്
0: ഓക്കെ. അപ്പൊ ഇതിക ഇതികയും മോളുമായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഊണൊക്കെ കഴിച്ച് അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ.
1: പുറത്തോട്ടൊക്കെ
0: പോണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഇതിക മോൾക്ക് വേണ്ടിയുള്ള ഗാനം കേൾക്കാം. കേട്ടിട്ട് ഓടിച്ചിരിച്ചു.

0: അങ്ങനെ നല്ലൊരു ഗാനം വീണ്ടും കേട്ടു അല്ലേ. നമ്മൾ മുട്ട മണ്ടച്ചാരെ മുട്ടത്തല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ചെറിയൊരു എന്താ ചെറിയൊരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
1: മണ്ടച്ചാരി ഞാൻ മിനി ചേച്ചി ആശ്രാമത്തുനിന്ന്. ഒത്തിരി നാളായി മഹേഷിന്റെ അടുത്തൊക്കെ
0: സംസാരിച്ചിട്ട്. അങ്ങനെ പോന്നു. പിന്നെ
1: പിന്നെ ഇപ്പൊ ചോറൊക്കെ ഉണ്ട്, റെഡി ആയിട്ടിരിക്കുന്നു
0: കടയിലിരിക്കുന്നു. അപ്പൊ കടയിലൊക്കെ അത്യാവശ്യം ഉഷാറായില്ലേ?
1: കച്ചവടം മോശമാണ് മഹേഷ്, പൊതുവേ മോശം. പൊതുവേന്ന് വെച്ചാ ഒരു മൂന്ന് കൊറേ ഒരു മൂന്നാല് മാസങ്ങളായിട്ട് വളരെ മോശമാന്ന് വെച്ചാ, അങ്ങ് കച്ചവടം മുക്കിന് മുക്കിന് ഒരു മുക്കിലി തന്നെ എത്ര കടക്കാരാ, ഒരുപാട് കടക്കാര്, അനധികൃതമായ ഒരുപാട് കടക്കാരാ. അപ്പൊ നമ്മക്ക് പൈസ അടയ്ക്കണം, കറണ്ട് ബില്ല്, നമ്മളെ കാര്യങ്ങള്, ഭയങ്കര ബുദ്ധിമുട്ടാ. മഴയും കൂടായ പാടാ, വെള്ള കച്ചവടം ഒക്കെ വളരെ മോശമാണ്. പിന്നെ അങ്ങനാണെങ്കിൽ വണ്ടി ടെസ്റ്റിന് കയറ്റി, അങ്ങനെ ആകെ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു തട്ടി മുട്ടി. എല്ലാം മാറും.
0: മാറണം.
1: ഞാൻ പറഞ്ഞേക്കുന്നേ കുട്ടിക്കുപ്പായത്തിലെ പാട്ട, വെളുത്തുമ്പം കുളിക്കുവാൻ പോകുന്ന വഴി വെക്കിൽ വേലിക്ക നിന്നവനെ, തത്തി കിളിച്ചുണ്ടം മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ.
0: ശരിയെന്നാ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: രാഗസുധാസാഗരം, രാഗവൈവിധ്യമുള്ള ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളും അവയുടെ ഭാവവും ലക്ഷണവും അതാതു രാഗത്തിലെ ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികർ അവതരിപ്പിക്കുന്ന ഗാനാവതരണം രാഗസുധാസ്.

0: എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9:15.
1: തിരികവരാം കാതോട് കാതോർത്തിലേക്ക് നിങ്ങളോടൊപ്പം ആർജെ മഹേഷ് മധു വിളിക്കുന്ന നമ്പർ 0474291111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവ് വിളിക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: ഞാൻ ആശ്രമത്തിൽ
1: നിന്ന് രേഖ വിളിക്കുന്നു. എന്താണ്
2: വിശേഷം? ഇന്ന് ഞങ്ങളുടെ വെഡിങ്
1: ആനിവേഴ്സറിയാ. അടിച്ചു പൊളിച്ചോ?
2: രാവിലെ ഞാൻ വിളിച്ചായിരുന്നു ഗ്രീറ്റിംഗ്സില്.
1: അത്യാവശ്യം ഒരു പായസം ഒക്കെ വെച്ച് കുടിച്ചോ?
2: പായസം വെക്കണം.
1: പിന്നെ ഞാനും ആലോചിച്ചു, രേഖ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ
2: ഇങ്ങനെ
1: അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
2: കേൾക്കുന്ന
1: എല്ലാവർക്കും വേണ്ടി. ഓക്കെ, ഗാനത്തിലേക്ക് പോവാം.
2: ഓക്കെ.

0: അങ്ങനെ അമര മനസ്സിന് മേലെ നല്ലൊരു മെലഡി ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാ സംസാരിക്കുന്നേ?
1: അഞ്ജന തിലകൻ.
0: ആ, എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: അഞ്ചാം ക്ലാസ്.
0: ഏത് സ്കൂളില്? അഞ്ചാലുംമൂട്. ഓക്കെ, എങ്ങനെയുണ്ട് പഠിത്തം? ഒക്കെ
1: നല്ലോണം പോകുന്നുണ്ട്.
0: ട്യൂഷന് പോവാറുണ്ടോ?
1: ഇല്ല.
0: ഇല്ല, വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കും അല്ലേ? ഏറ്റവും ടഫ് സബ്ജക്ട് ഏതാ? ഏറ്റവും കട്ടിയുള്ള പാട് പഠിക്കാൻ പാടായിട്ടുള്ള? അങ്ങനൊന്നുമില്ല, എല്ലാം കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടം ഏതാ സബ്ജക്ട്? മലയാളവും മാത്സും. ആഹാ, അത് ശരി. പിന്നെ ഒരു പാട്ടൊക്കെ പാടുവോ?
1: പാട്ട് പാടൊക്കെ ചെയ്യും.
0: ഒരു രണ്ട് വരി.
1: ഏത് പാട്ട് പാടും?
0: ഏതെങ്കിലും ഒരു പാട്ട്. എല്ലാരും കൊതിപ്പിച്ചല്ലോ, ഇപ്പൊ പാടുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നല്ലോ. ഒരു രണ്ട് വരി, ഏതെങ്കിലും ഒരു രണ്ട് വരി, ചുമ്മാ മൂളിയാലും മതി. പിന്നല്ല കണ്ട, ഇത്രയും വന്നില്ലേ. ഇനി അടുത്ത വിളിക്കുമ്പോ രണ്ടു മൂന്ന് പേര് പാടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ? എന്തോ
1: ഫാമിലിക്ക്
0: വേണ്ടി. ഓക്കെ ഓക്കെ, നമ്മൾ എന്നാ ഗാനത്തിലേക്ക് പോവാം. ഓക്കെ.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: തിരികെവരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർജി മഹേഷ്, മധു വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോ. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം,
4: ഇതാരാ സംസാരിക്കുന്നേ?
5: ഞാൻ സിദ്ധി വിനായക.
4: ആ, എന്തുണ്ട് വിശേഷം?
5: സുഖം.
4: കുറച്ച് ദിവസം ആയല്ലോ കേട്ടിട്ട്, സുഖമാണോ? ഇപ്പൊ എന്താ പരിപാടി? ഇന്ന് ഞായറാഴ്ച ആയിട്ട്?
5: ഒന്നുമില്ല.
4: ഊണ് കഴിഞ്ഞോ? എങ്ങനെയാ പഠിത്തമൊക്കെ? എങ്ങനെയാ പോകുന്നു? അവസാനം ഇപ്പൊ കിട്ടിയല്ലേ, സന്തോഷം. പിന്നെ വീട്ടിലാരും ഉണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോ എന്തോ ഒരു വിശേഷം പറഞ്ഞായിരുന്നു, അപ്പൊ അതിനെ പറ്റി ഇങ്ങനെ ഓർത്തു നോക്കിയതാ, കിട്ടുന്നില്ല. പിന്നെ ഒരു പാട്ട് പാടോ?
5: പാട്ട് പാടാൻ ഞാൻ ഇന്ന് പഠിച്ചില്ലേ.
4: കുഴപ്പമില്ല, എന്നാ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാടിയാ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
5: ഇത് അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും വേണ്ടി.
4: ഓക്കെ, അപ്പൊ എല്ലാരോടും അന്വേഷണം പറയട്ടോ.
5: ഓക്കെ.

0: അങ്ങനെ വന്ദരം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അത്യാവശ്യം നല്ല എനർജി ഉള്ളൊരു സോങ് ആണ് അല്ലേ, അത്യാവശ്യം നല്ലൊരു കോമഡി ഉള്ളൊരു സോങ് ആണ്. അങ്ങനെ നല്ല ഉഷാറായിട്ടുള്ള ഗാനങ്ങൾ ഇങ്ങനെ പോരട്ടെ. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: സിന്ധു.
0: എന്തുണ്ട് ചേച്ചി, വിശേഷം? സുഖമാണോ? ഓക്കെ, പിന്നെ എന്തുണ്ട്
1: വിശേഷം?
0: ഓ, ഇവിടെ എങ്ങനെ വിശേഷം? നല്ല വിശേഷം. പിന്നെ എന്താണ് ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി?
1: ഓ, ഞായറാഴ്ച ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങള് ഒരു മണിയൊക്കെ ട്രൈ
0: ചെയ്യുക. എന്തായാലും കിട്ടിയല്ലോ,
1: വളരെ സന്തോഷം.
0: അതെ അതെ അതെ. പിന്നെ അപ്പൊ ഊണ കഴിഞ്ഞ ചെറിയൊരു മയക്കം?
1: ആ, അങ്ങനെ സൺഡേ എല്ലൊരു ഫാമിലി എല്ലാം വീട്ടില്ല, അപ്പൊ അതിനവർ തന്നെ പറഞ്ഞ ടി വി പാട്ട് കേട്ട് റേഡിയോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
0: അങ്ങനെ ഓക്കെ ഓക്കെ, നല്ല ശീലം, നല്ല ശീലം, അങ്ങനെ പോട്ടെ. ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിട്ടോ?
1: എന്റെ
0: ഫാമിലിക്ക്
1: വേണ്ടിട്ടോ?
0: ഓക്കെ ഓക്കെ.
1: മോള് സ്വാതി, ഹസ്ബൻഡ് സജീവ്.
0: ഓക്കെ, അപ്പൊ സിദ്ധാർത്ഥിനും സ്വാതിക്കും വേണ്ടിട്ടാണ്, നമ്മുടെ സജീവട്ടിനും വേണ്ടിട്ടാണ്
1: അല്ലേ? ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ കാത്തിലേക്ക് പോയാലോ?
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. അത്യാവശ്യം നമ്മുടെ ഈ പറഞ്ഞ കണക്കുള്ള കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോങ്ങും കൂടെയാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കാതോട് കാതോരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയും ഒരു അരമണിക്കുള്ള 30-32 മിനിറ്റും കൂടെ ഉള്ളൂ. എല്ലാവരും വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സംസാരിക്കാം. എന്നിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുള്ള പിണങ്ങരുത് കേട്ടോ. ദേഷിച്ചിട്ട് ഫോണൊന്നും എടുത്ത് ഇങ്ങനെ വെച്ചളയരുത്. നമുക്ക് ഈ പ്രാവശ്യം സംസാരിക്കാൻ പറ്റില്ല, അടുത്തൊരു തവണ നമുക്ക് സംസാരിക്കാം, നോ വറീസ്. അപ്പോൾ നമ്മളിങ്ങനെ കാതോട് കാതോരം ഇങ്ങനെ പല പല ഗാനങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. കോമഡി പാട്ടുകൾ വരുന്നുണ്ട്, അത്യാവശ്യം ഇളക്കിമറിക്കുന്ന ഗാനങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത നീ ഗാനം ഏതാ നമുക്ക് നോക്കിയാലോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ
1: സംസാരിക്കുന്നത്?
0: സുഖമായി പോന്നു. എന്താണ് വിനയൻ ചേട്ടാ, സുഖമാണോ?
1: ഒരു മണിയോടെ നോക്കുകയാണ്, കിട്ടുന്നില്ല. അങ്ങനെ ഇന്ന് ഏതായാലും ഇന്ന് കിട്ടാത്തില്ലെന്ന് പറഞ്ഞ് ഇരിക്കുന്നു.
0: അപ്പൊണ്ട് കിട്ടി.
1: അതിനേതെന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ചോദിച്ചപ്പം ട്രൈ ചെയ്ത് കിട്ടി.
0: സന്തോഷം. പിന്നെ
1: ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോ കിട്ടിയില്ലെങ്കിൽ എന്റെ വലിയ വിഷമം
0: മനസ്സിലാവും.
1: പിന്നെ സമയം എല്ലാ സമയം ഒരേ 3 കോടി കഴിഞ്ഞപ്പോഴേക്ക് വിട്ടു. 3 കോടി കഴിഞ്ഞപ്പോഴേക്ക് 1 കോടി പാട്ട് തീരും. ഒരു പാട്ട് തീരുമ്പത്തേക്ക് 3 കോടി തീരും. 3 സ്ട്രിങ് തീരുമ്പത്തേക്ക് 1 പാട്ട് തീരും. അത് കഴിയുമ്പോ പിന്നെ വിളിച്ചു നോക്കും, അപ്പോഴാണ് കിട്ടുന്നത്.
0: രാവിലെ
1: നല്ല വെയിലോട്ടായിരുന്നു.
0: ചിലപ്പോ അങ്ങ് പോകും, ചിലപ്പോ
1: ഇടവട്ടം
0: മഴയായിരുന്നു.
1: അങ്ങോട്ട് പോകും, കടയിലോട്ട് കയറുമ്പോ മഴ പെയ്യും, ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരുമ്പോ മഴ പെയ്യും. അങ്ങനെയാണ് പോകുന്നത്. തുണി എടുത്ത് വെളിയിൽ
0: വെട്ടിടും. അതെ, അത് പണ്ടേ ഉള്ളൊരു ഒരു സംഗതിയാണല്ലോ. വെയിലൊന്ന് കാണും, നമ്മളെന്ന് മുടി തുണിയെടുത്ത് അയയിലിടും, അപ്പോഴേ ഇരുട്ടി കെട്ടും. വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിനകത്തോട്ട് വയ്ക്കും, അപ്പോൾ ഉടനെ മഴ മാറും. അതെ അതെ.
1: പിന്നെ ഓടി ഒരാൾ
0: ഉണങ്ങത്തില്ല.
1: പുണ്യമാധവ്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: തീരധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ, ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച സങ്കടങ്ങൾ, തീരത്തെ നേരിന്റെ ശബ്ദം.

0: തിങ്കളാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.
1: തിരികെവരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ്, മധു വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം.
2: ഞാനാണ് ഹനീഫ ഉയർപ്പൂർ പുന്നമൂട്.
1: എന്തുണ്ട് ഏട്ടാ വിശേഷം? സുഖമായി പോകുന്നു.
2: വിശേഷമൊക്കെ എന്തോ ഇവിടെ ഞാൻ ഇരിക്കുന്നു.
1: അങ്ങനെ പോകുന്നു. പിന്നെ ഊണം കഴിഞ്ഞോ?
2: ആ, ഊണൊക്കെ കഴിഞ്ഞു. ഊണൊക്കെ കഴിഞ്ഞ് ഇരിക്കുക ഇവിടെ.
1: അത് ശരി.
2: ആ പാട്ടും കേട്ടോ കഴിഞ്ഞ് ഇരിക്കുക.
1: ഓക്കെ.
2: ഹലോ.
1: ആ പറഞ്ഞു.
2: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട് സാറേ. അത് ഇവിടെ പുന്നമൂട്ട് നമ്മളെ ഒരു ആട്ട കൊടുക്കുന്ന ദോശയുണ്ട്. പുള്ളിക്ക് വേണ്ടിയും ചായക്കട നടത്തുന്ന ശിവമ്പുള്ളിക്ക് വേണ്ടിയും നിർക്കേശയുണ്ട്.
1: ഓക്കെ ഓക്കെ.
2: പിന്നെ പിന്നെ വേറെ ഉണ്ട്. പിന്നെ മഹേഷ് സാറിനും ഓണി സാറിനും അവിടെ ഉള്ള എല്ലാ ഭാരവാഹികൾക്കും
1: ഓക്കെ
2: നിർക്കേശയെന്ന്.
1: ഓക്കെ ഓക്കെ ചേട്ടാ. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും പറഞ്ഞേക്കാം. അപ്പൊ നൽകാനെ കേട്ട് ഓടി തിരിച്ചു വരാം.

വിഷമമൊക്കെ ഇല്ലാത്ത ആരാ ചേച്ചി, എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറയും സുഖമാണ് നമ്മൾ അടിച്ച് പൊളിക്കുന്ന. പിന്നെ അത് ശരി, അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഒറ്റപ്പെട്ടു എന്ന്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി, നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടോ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല, നമ്മൾ ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനത്തെ ഒരിക്കലും തോന്നരുത്. നമ്മൾ ഒരിക്കലും നമ്മൾ തോൽക്കില്ല, തോറ്റു കൊടുക്കില്ല, നമ്മൾ മുന്നോട്ട് ഉഷാറായിട്ട് പോകും. അങ്ങനെ ചിന്തിച്ച് നമ്മൾ പോകും, സുഖമായിട്ട് പോകും. മനസ്സിലാവും. ഓക്കെ, എന്തായാലും ചേച്ചി ഒരിക്കലും ഒറ്റപ്പെട്ടെന്ന് കരുതരുത്, ചിന്തിക്കരുത്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ചിട്ട് പുറകോട്ട് പോരുത് കേട്ടോ. ചോറൊക്കെ ഉണ്ട്, ചോറൊക്കെ ഉണ്ട്. ചേച്ചി ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് പോകട്ടോ. ഓക്കെ.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
3: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
3: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ. 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4ാം തീയതി രാവിലെ 10 മണി മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ, ഇത് പൊളിക്കും.
6: അതെ, 4ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
7: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
8: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
7: എന്തിനാ? പത്രത്തിലിടാനാണോ?
8: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
7: റേഡിയോയിലോ?
8: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
7: അതെയോ?
8: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
7: നമ്പർ ഒരിക്കൽ കൂടി. 9809016611.
9: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർജി മഹേഷ് മധു വിളിക്കണം. നമ്പർ 0474293111111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയസോടോയിലേക്ക് ഇപ്പം. ഹലോ, ബ്രേക്ക് ആയിരിക്കാണ്, കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത്യാവശ്യം 2 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ്. ചിലപ്പോ ഇതൊരു ലാസ്റ്റ് കോൾ ആയിരിക്കാം. ഓക്കെ, ഹലോ. കോൾ ഇങ്ങനെ കണക്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേ ഈ ഞായറാഴ്ചത്തെ ആ ഒരു ഒരു സന്തോഷം, ആ ഒരു പോസിറ്റീവ് ചാർജ്, എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴൊരു സന്തോഷം അല്ലേ, അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ഓക്കെ, നമുക്ക് ആ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
10: ഹലോ,
9: നമസ്കാരം.
10: നമസ്കാരം.
9: ഇതാരാ സംസാരിക്കുന്നേ?
10: ഞാൻ ചെയ്യാമുണ്ടെങ്കിൽ.
9: എന്തുണ്ട് ചേച്ചി, വിശേഷം? സുഖമാണോ?
10: സുഖമായിട്ടിരിക്കുന്നു.
9: ഓക്കെ, പിന്നെ ഊണൊക്കെ കഴിഞ്ഞ്
10: ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന പാട്ടും കേട്ട് വിളിച്ചു വിളിച്ചിരുന്നു. എടുക്കണ്ടേ?
9: ഓക്കെ, എന്തായാലും അവസാനം കിട്ടിയല്ലോ.
10: അതെ.
9: ഓക്കെ,
10: ഞാൻ പാടിക്കട്ടെ സാറേ?
9: പാടിക്കോ.
10: ശ്രാവണ ചന്ദ്രിക പൂ ചൂടിച്ചു.

0: വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു.
1: നന്നായി പാടി, നന്നായി പാടി,
0: സന്തോഷം.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇനി എന്താ പരിപാടി? ചോറൊക്കെ കഴിച്ചു, ഇനി ഒരു ചെറിയ ഉച്ചമയക്കം.
0: ഞാൻ അങ്ങനെ
1: ഉറങ്ങത്തില്ല, മിടുക്കി മിടുക്കി, അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല,
0: എനിക്ക് ഇഷ്ടമല്ല പകൽ ഉറങ്ങുന്നത്.
1: അടിപൊളി അടിപൊളി,
0: കറങ്ങിയൊക്കെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഇനി അടുത്ത ഇനി വിളക്ക് തേക്കണം, തൂത്തുവാരണം,
1: അത്യാവശ്യം ചുരുക്കി പറഞ്ഞ എന്തെങ്കിലും അത്യാവശ്യം ജോലികൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് പോവാനായിട്ടുണ്ടാവും അല്ലേ?
0: അതെ, തീർച്ചയായും. കാരണം രണ്ടു മക്കളെയും കെട്ടിച്ച് രണ്ടുപേരെ അയച്ചു. അദ്ദേഹം രാവിലെ പോയാ വൈകിട്ടും ചിലപ്പോ
1: രാത്രിയാവും.
0: ഇന്നും പോയിരിക്കുക, കാരണം ഞായറാഴ്ചയും വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു.
1: ഇനി
0: പാട്ടാണ് എനിക്ക് ഏറ്റവും
1: ഒരു കമ്പനി ആയിട്ട് കൂടെ ഉള്ളത്.
0: തീർച്ചയായും, ഞാൻ മറ്റൊന്നും ചിന്തിക്കത്തില്ല
1: എപ്പോഴും.
0: എപ്പോഴും ഞാൻ നെഗറ്റീവ് പോയിന്റ് ചിന്തിക്കത്തേ ഇല്ല, വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള ചിന്ത.
1: അടിപൊളി,
0: നമ്മളെല്ലാം ഒരു സമയത്ത് ജനിച്ചാ മരിക്കും.
1: എന്തിനാ
0: പേടിക്കുന്നത്? വിളിച്ചാ പോയല്ലേ പറ്റൂ. ഞാൻ വഴി നിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുക, അല്ലെ എന്റെ മക്കൾ അവിടെ നിക്കുക, എന്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട്
1: കാര്യമില്ല,
0: നമ്മള് പോയേ പറ്റൂ. പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ സാർ?
1: എല്ലാവരും സുഖം, എല്ലാവരും സുഖമായിരിക്കും,
0: സന്തോഷം, എല്ലാവരും നന്നായിരിക്കട്ടെ.
1: ഓക്കെ ഓക്കെ.

അങ്ങനെ വളരെ മനോഹരമായ നല്ലൊരു മെലഡി ഗാനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഏതാണ്ട് സമയം 3 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ ഇന്നത്തെ കാതോട് കാതോരം ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഇനിയും മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോ ഇനിയും മറ്റൊരു അവസരത്തിൽ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് RJ മഹേഷ് മധു.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണത്തിന്റെ 54-ാം ഭാഗമാണിത്. ഞാനും എന്റെ ഭാര്യ പ്രൊഫസർ ഉഷയും നടത്തിയ ആഹ്ലാദപൂർണമായ യൂറോപ്യൻ യാത്രയുടെ പര്യവസാനമായിരുന്നല്ലോ 53-ാം ഭാഗത്തിൽ നടത്തിയത്. ആ യാത്ര ആരംഭിക്കുന്നത് ഗൾഫ് നാടുകളിലൂടെയായിരുന്നു, അവസാനിക്കുന്നത് സിംഗപ്പൂർ, മലേഷ്യ എന്നീ രാജ്യങ്ങളിലൂടെയും. ഇനി ഞാൻ വിവരിക്കുന്നത് നെപ്പോളിയന്റെ നാട്ടിലെ വിശേഷങ്ങളല്ല, ഏഷ്യാഭൂഖണ്ഡത്തിലെ 2 സമ്പന്ന രാജ്യങ്ങളിലൂടെയുള്ള എന്റെ മടക്കയാത്രയ്ക്കിടയിൽ അനുഭവേദ്യമായ ചില കൗതുക കാഴ്ചകളാണ്. ജർമ്മൻ നഗരമായ മ്യൂണിച്ചിൽ നിന്നും ഞങ്ങളുടെ യാത്ര സിംഗപ്പൂരിലേക്കും, അവിടെ നിന്നും മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിലേക്കും, തുടർന്ന് കൊച്ചിയിലേക്കുമായിരുന്നു. ഒരാഴ്ച ഈ 2 നഗരങ്ങളിൽ ചുറ്റിക്കറങ്ങാനും കാഴ്ചകൾ കണ്ടാസ്വദിക്കാനും അവസരം ലഭിച്ചത് യഥാർത്ഥത്തിൽ വീണുകിട്ടിയ ഭാഗ്യാനുഭവമായിരുന്നു. സിംഗപ്പൂർ നഗരത്തെപ്പറ്റി ധാരാളം വായിച്ചറിഞ്ഞിരുന്നു. ഏതാനും കിലോമീറ്ററുകൾ മാത്രം ഭൂവിസ്തൃതിയുള്ള ഈ രാജ്യം ഒന്നാകെ ഒരു നഗരമാണ്, അതും ഒരു വൻ നഗരം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു തുറമുഖ നഗരമാണിത്. ലോക വാണിജ്യ ഭൂപടത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന രാജ്യവുമാണിത്. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ഈ രാജ്യം സമ്പന്നതയുടെ കാര്യത്തിൽ മറ്റേത് യൂറോപ്യൻ രാജ്യത്തിനോടും കിടപിടിക്കുന്നു. പൗരാവകാശമെന്നത് ആത്യന്തികമായി രാജ്യത്തിന്റെ വികസനത്തിനെയും സാമൂഹ്യ ഉന്നമനത്തിനെയും ആശ്രയിച്ചിരിക്കുന്നതിനാൽ പലതരം വിലക്കുകളും ജനജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുറ്റകൃത്യ നിരക്ക് താരതമ്യേന കുറവാണെങ്കിലും തീരെ ഇല്ലാതില്ല. വിചാരണയും ശിക്ഷയും അത്ര കണ്ട് ലളിതവുമല്ല. ഉദാഹരണത്തിന്, അടിശിക്ഷ ഇപ്പോഴും നിലവിലുള്ള രാജ്യമാണിത്. അടി എന്നാൽ പ്രത്യേകതരം ചൂരൽവടി കൊണ്ടാണ് അത് നടത്തുന്നത്. ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അരയിൽ കട്ടിയുള്ള ബെൽറ്റ് ധരിപ്പിച്ച ശേഷമാണ് അത് നടത്തുന്നത്. കിഡ്നികൾക്ക് കേട് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് അത്. കൃത്യമായി നിതംബത്തിലെ മാംസള ഭാഗത്തായിരിക്കും ചൂരൽ പതിക്കുക. ഒരടി മാത്രമേ ഒരിക്കലും നൽകുകയുള്ളൂ. പ്രത്യേകതരം ചൂരലായതിനാൽ അടി കൊണ്ട ഭാഗം പൊള്ളി അടരുകയും അത് കരിയാൻ ആഴ്ചകൾ എടുക്കുകയും ചെയ്യും. ഒന്നിൽ കൂടുതൽ അടിശിക്ഷ അതുകൊണ്ട് തന്നെ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മാത്രമേ നൽകാറുള്ളൂ. വധശിക്ഷ നിലവിലുള്ള രാജ്യമാണിത്. കുറ്റകൃത്യങ്ങളോട് സീറോ ടോളറൻസ് പുലർത്തുന്ന ഈ രാജ്യം അക്കാരണത്താൽ ലോക ബിസിനസ് ഭീമന്മാരുടെ ഇഷ്ടപ്പെട്ട ഇടം കൂടിയാണ്. ലോകപ്രശസ്തമായ പല കോർപ്പറേറ്റ് ഓഫീസുകളും സിംഗപ്പൂർ നഗരത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന സിംഗപ്പൂർ നഗരം വൃത്തിയിലും വെടിപ്പിലും ഉയർന്ന നിലവാരം പുലർത്തുന്നു. തുണ്ടുകടലാസ് വലിച്ചെറിയുന്നതും നിരത്തിൽ തുപ്പുന്നതും പരസ്യമായി തുമ്മുന്നതുമെല്ലാം ശിക്ഷാർഹമായ കുറ്റങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ വിമാനം സിംഗപ്പൂരിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായി പൈലറ്റിന്റെ അറിയിപ്പ് ലഭിച്ചു. വിമാനം താഴ്ന്നു പറക്കുകയാണ്. ജാലകത്തിലൂടെ ഏറെ കേട്ടറിഞ്ഞ സിംഗപ്പൂർ നഗരം നോക്കിക്കണ്ടു. ഉന്നതമായ എടുപ്പുകളോടെയുള്ള സൗധങ്ങളുടെ ആകാശ കാഴ്ച മനോഹരമായിരുന്നു. വൻ തുറമുഖമായ സിംഗപ്പൂരിനെ ചുറ്റിവളഞ്ഞു കിടക്കുന്ന കടലിൽ നിരനിരയായി നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളുടെ കാഴ്ച മറക്കാനാകാത്തത് തന്നെയായിരുന്നു. വിമാനം റൺവേയിലൂടെ സാവധാനം നീങ്ങി, ഒടുവിലെന്ന് നിശ്ചലമായി. യാത്രക്കാർ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. സിംഗപ്പൂർ എയർലൈൻസിലെ ക്രൂ മെമ്പേഴ്സിന്റെ പുഞ്ചിരി തൂകുന്ന മുഖവും കണ്ടുകൊണ്ട് പുറത്തിറങ്ങി. ബാഗേജുകൾ അധികം വൈകാതെ തന്നെ എത്തി. നിരവധി അറൈവൽ ലോഞ്ചുകളുള്ള വലിയ വിമാനത്താവളമാണ് സിംഗപ്പൂർ. ഒന്നിനു പുറകെ ഒന്നായി വിമാനങ്ങൾ ലാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒട്ടും തന്നെ തിക്കും തിരക്കുമില്ല. ശാസ്ത്രീയമായി പ്ലാൻ ചെയ്തിരിക്കുന്ന അറൈവൽ ലോഞ്ച്, എത്ര പേർക്കും സുഖമായി തങ്ങാനുള്ള സൗകര്യങ്ങൾ ലോഞ്ചിലുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങൾ നിരവധി. ഞങ്ങൾ വൈകാതെ പുറത്തിറങ്ങി. കോൾ ടാക്സി സൗകര്യം ഉപയോഗിച്ച് ഹോട്ടലിലേക്കുള്ള ടാക്സി തരപ്പെടുത്തി. ചൈനീസ് മുഖഭാവമുള്ള ഡ്രൈവറാണ് ടാക്സിയിലുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. മീറ്ററിൽ കാണിക്കുന്ന തുകയാണ് നൽകേണ്ടത്. പേശൽ ഇല്ലേയില്ല. മുന്തിയിനം കാറുകളാണ്. ടാക്സിയായി സിംഗപ്പൂർ നഗരത്തിൽ ഓടുന്ന മിക്ക കാറുകളും ബെൻസ് കമ്പനിയുടേതാണ്. ടാക്സികളുടെ നിറത്തിൽ നിന്ന് അവകളെ പെട്ടെന്ന് തിരിച്ചറിയാനാകും. നഗരഹൃദയത്തിലൂടെ ഞങ്ങളുടെ കാർ ഓടിക്കൊണ്ടിരുന്നു. അമ്പരചുംബികളായ ബഹുനില മന്ദിരങ്ങളാണ് റോഡിന് ഇരുവശവും. അതുപോലെ തന്നെ റോഡിന് ഇരുവശവും പൂച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു. ഇടവിട്ട് ചെറുമരങ്ങളും ശിഖരങ്ങൾ ഷെയ്പ്പ് ചെയ്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീതിയുള്ള റോഡിൽ കാൽനടയാത്രക്കാർക്കുള്ള നടപ്പാത അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചെറുവാഹനങ്ങൾ തീരെ കാണാനേയില്ല. റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും തീരെ കാണാനേയില്ലായിരുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ഞങ്ങളുടെ ടാക്സിക്കാർ ഹോട്ടലിന്റെ പോർട്ടിക്കോയിലെത്തി. മുന്തിയ സ്റ്റാർ ഹോട്ടലാണ്. റിസപ്ഷനിലേക്ക് തലപ്പാവ് ധരിച്ച വെയിറ്റർ ഞങ്ങളെ സ്വാഗതം ചെയ്തു. 15 നിലകളുള്ള ഹോട്ടലിലെ 10 നിലയിലുള്ള ഒരു സ്യൂട്ട് റൂം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. രാവിലെ സിംഗപ്പൂർ സമയം 9 കഴിഞ്ഞിരുന്നു. കുറച്ചു സമയം വിശ്രമിച്ചതിനു ശേഷം നഗരം കാണാമെന്ന് ഗൈഡ് പറഞ്ഞതനുസരിച്ച് 10 ഞങ്ങൾ ഹോട്ടലിലെ റിസപ്ഷനിൽ ഒത്തുകൂടി. ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ഒരു ഗൈഡിനെ കൂടി ഞങ്ങളുടെ സഹായത്തിന് കൂട്ടി. സിംഗപ്പൂർ നഗരത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അവർ ഞങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തന്നു. 1375 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ദ്വീപ സമൂഹമാണ് സിംഗപ്പൂർ. തൊട്ടടുത്ത രാജ്യമായ മലേഷ്യയുടെ ഭാഗമായിരുന്ന സിംഗപ്പൂർ ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. ബ്രിട്ടൻ സിംഗപ്പൂരിനെ സ്വതന്ത്രമാക്കുന്നത് 1963. അതിനുശേഷം മലേഷ്യയുടെ ഭാഗമായ സിംഗപ്പൂർ 1965 സ്വതന്ത്ര രാജ്യമായി മാറി. ഭൂമിശാസ്ത്രപരമായി മലേഷ്യയുമായി വളരെയേറെ സാമ്യമുള്ള സിംഗപ്പൂരിനെ ജോഹോർ എന്ന കടലിടുക്കാണ് വേർതിരിക്കുന്നത്. ഇന്ന് ഒരു പാലത്താൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂർ നഗരത്തിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള വീതിയേറിയതും തിരക്കേറിയതുമായ പാത ജോഹോർ പാലം വഴിയാണ് കടന്നുപോകുന്നത്. ജോഹോർ പാലം വിനോദസഞ്ചാരികളുടെ ഒരു കൗതുക കാഴ്ച കൂടിയാണ്. മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് വരുന്ന മലേഷ്യൻ പൗരന്മാർക്ക് വിസയോ മറ്റു രേഖകളോ കാണിക്കേണ്ടതില്ല. എന്നാൽ വിദേശ പൗരന്മാർ എല്ലാവിധ പരിശോധനകൾക്കും വിധേയരായതിനു ശേഷം മാത്രമേ സിംഗപ്പൂരിലേക്ക് കടക്കാനാകൂ. മലേഷ്യയിൽ നിന്നും വ്യത്യസ്തമായ നീതി നിയമ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാകയാൽ സിംഗപ്പൂരിലേക്കുള്ള യാത്രികരുടെ പ്രവേശനം കർശന പരിശോധനയ്ക്ക് ശേഷമേ അനുവദിക്കുകയുള്ളൂ. ആരോഗ്യ പരിപാലനത്തിൽ അതീവ ശ്രദ്ധാലുക്കളാണ് സിംഗപ്പൂർ സമൂഹവും ഗവൺമെന്റും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ ആരോഗ്യ പരിശോധനയിലും കാട്ടുന്നില്ല. എന്തിനേറെ ബാഗേജുകളും അവയിലെ സാധനങ്ങളും വരെ കർശന പരിശോധന നടത്തിയ ശേഷമേ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും അധികമൊന്നും ഉയരത്തിലല്ല സിംഗപ്പൂരിന്റെ കിടപ്പ്. 2/3 കരഭാഗവും ശരാശരി 50 മാത്രം സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാമാന്യം നല്ല ചൂടും അനുഭവപ്പെടും. 26 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശരാശരി ചൂട്. സാമാന്യം നല്ല മഴയും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

നഗരം കാണുന്നതിന് തയ്യാറായി ഞങ്ങൾ ഹോട്ടലിന് പുറത്തിറങ്ങി. ഒരു ചെറിയ ലക്ഷറി ബസ് ഞങ്ങളെ കാത്തുകിടപ്പുണ്ട്. സിംഗപ്പൂർ നഗരം വ്യാപ്തി കുറഞ്ഞ ഒരു ലോക നഗരമാണല്ലോ. സ്ഥലപരിമിതിയെ മറികടക്കാൻ ഗവൺമെന്റ് കൃത്യമായ പ്ലാനിങ്ങോടെ നഗരാസൂത്രണം നടപ്പിലാക്കിയിട്ടുണ്ട്. എത്ര വാഹനങ്ങളെ നഗരത്തിന് ഉൾക്കൊള്ളാമെന്നും വാഹന പാർക്കിങ്ങിന് എത്ര സ്ഥലം എവിടെയൊക്കെ ആവശ്യമായി വരുമെന്നുമൊക്കെ കണക്കുകൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷനും പെർമിറ്റും അനുവദിക്കുകയുള്ളൂ. അതായത് ആർക്കും ഒരു വാഹനവും വാങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം നഗരത്തിൽ സഞ്ചരിക്കാനാവില്ല. മാത്രമല്ല വാഹന നികുതിയും ഉയർന്നത് തന്നെയാണ്. അതായത് ഒരു നിശ്ചിത വരുമാനത്തിന് താഴെയുള്ളവർക്ക് സ്വന്തമായി വാഹനം വാങ്ങി ഉപയോഗിക്കാൻ ആവില്ല. അതുപോലെ തന്നെ നഗരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കാം. തോന്നിയ സ്ഥലത്ത് പാർക്ക് ചെയ്യാനോ വാഹനം നിർത്താനോ അനുവാദമില്ല. എന്നാൽ പൊതുഗതാഗത സൗകര്യം ധാരാളമായി നഗരത്തിലുണ്ട് താനും. എല്ലാം അത്യാധുനിക ആഡംബര ബസ്സുകൾ. ഡ്രൈവർ മാത്രമേ ബസ്സിലുണ്ടാകുകയുള്ളൂ. ടിക്കറ്റ് ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനം വഴി നടത്തിയാൽ മാത്രമേ യാത്ര ചെയ്യാനാകൂ. നിശ്ചിത ബസ് സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യും. ധാരാളം ടാക്സി കാറുകൾ നിരത്തിൽ ഓടുന്നുണ്ട്. ഓട്ടോറിക്ഷകൾ ഇല്ലേയില്ല. അതുപോലെ സൈക്കിൾ റിക്ഷകളും ടൂ വീലറുകൾ എണ്ണത്തിൽ കുറവ് തന്നെയാണ്. കുറ്റമറ്റ ട്രാഫിക് സംവിധാനം സിംഗപ്പൂരിന്റെ പ്രത്യേകത തന്നെയാണ്. റോഡപകടങ്ങൾ തീരെയില്ല എന്ന് തന്നെ പറയാം. ട്രാഫിക് നിയമങ്ങൾ കർശനം തന്നെയാണ്. കമ്പ്യൂട്ടർ നിയന്ത്രിതമായ റോഡ് ട്രാഫിക് നിയന്ത്രണമായതിനാൽ അതോടൊപ്പം തന്നെ ചൂരലിനുള്ള അടിശിക്ഷ കിട്ടും എന്നതിനാലും നിയമങ്ങൾ ലംഘിക്കാൻ ആരും പൊതുവെ തയ്യാറാകുന്നില്ല. ഞങ്ങളുടെ ബസ് സിംഗപ്പൂർ നഗരക്കാഴ്ചകളിലൂടെ മിതമായ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആധുനിക കാലത്തെ സിംഗപ്പൂർ നയനമനോഹരമായ കാഴ്ച തന്നെയാണ്. റോഡിനിരുവശവും തല ഉയർത്തി നിൽക്കുന്ന ബഹുനില മന്ദിരങ്ങൾ എല്ലാം മോടി പിടിപ്പിച്ചവകൾ തന്നെയാണ്. പൂന്തോട്ടങ്ങളും പുൽത്തകടികളും ബഹുനില മന്ദിരങ്ങളുടെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. എങ്ങും പച്ചപ്പാർന്ന ശീതളിമ കലർന്ന അന്തരീക്ഷം. നഗരത്തിൽ അമിതമായ വാഹനത്തിരക്കോ ജനത്തിരക്കോ ഇല്ല. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഞങ്ങൾ സിംഗപ്പൂർ നഗരത്തിലൂടെ സാവധാനം ബസ് യാത്ര നടത്തിക്കൊണ്ടേയിരുന്നു. തികഞ്ഞ അച്ചടക്കം പുലർത്തുന്ന നഗരാന്തരീക്ഷമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അനാവശ്യമായ ഹോണടികളോ ഓവർടേക്കിങ്ങോ അമിത വേഗതയിലുള്ള വാഹനപ്പാച്ചിലുകളോ കാണാനേയില്ല. വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം തുറന്നിട്ടുണ്ട്. ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കാണാനായി. അവയുടെയെല്ലാം പേരുകൾ ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുന്നതിനാൽ സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വായിക്കാനാകും. ബഹുനില മന്ദിരങ്ങളെല്ലാം 25 നിലകളും അതിനു മുകളിലും ഉയരമുള്ളവകളാണ്. അവകളുടെ ശില്പഭംഗി മനം കുളിർപ്പിക്കുന്നത് തന്നെയാണ്. പല കെട്ടിടങ്ങൾക്കും റൂഫ് ഗാർഡൻസ് കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നത് മറീന ബേയിലേക്കാണ്. ഒരു അത്ഭുത ലോകമാണ് ഞങ്ങളെ അവിടെ കാത്തിരിക്കുന്നതെന്ന് ഗൈഡ് പറഞ്ഞു. ഞങ്ങളുടെ ബസ് ഒരു ചെറു മൈതാനത്തിലെത്തി. ഇനി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് ഗൈഡ് പറഞ്ഞു. ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. അകലെയായി തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ഉന്നത സൗധങ്ങൾ, ഞങ്ങൾക്ക് മുമ്പിൽ നീല ജലാശയം, കടലല്ല എന്നാൽ കടലിന്റെ അനുബന്ധമായ ഒരു വൻ ജലാശയം. ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. വാഹന ഗതാഗതം അനുവദിച്ചിട്ടില്ലാത്തതിനാൽ സഞ്ചാരികൾ ഉല്ലാസപൂർവം ചിരിച്ചു കളിച്ച് നടക്കുന്നു. കൊച്ചുകുട്ടികളുടെ കളിസ്ഥലം കൂടിയായതിനാൽ ധാരാളം കളി ഉപകരണങ്ങളും അവിടെ കാണാനായി. തണൽ മരങ്ങളും ധാരാളമുണ്ടവിടെ. അവയുടെ കീഴിൽ ധാരാളം ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഫറ്റീരിയകളും ഐസ്ക്രീം പാർലറുകളും നിരവധിയുണ്ട്. തൊട്ടുമുമ്പിൽ ജലാശയമാണെന്ന് പറഞ്ഞുവല്ലോ. ജലാശയത്തിന്റെ കരയിൽ സിംഗപ്പൂരിന്റെ ഐക്കൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രതിമ മനോഹരമായി രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു. അത് ഒരു സിംഹത്തിന്റെ രൂപസാദൃശ്യമുള്ള പ്രതിമയാണ്. വായിൽ കൂടി ശക്തിയായി ജലം നിർഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. പീച്ചാങ്കുഴിയിൽ നിന്നും ജലം ശക്തിയായി പുറത്തേക്ക് ചീറ്റുന്നത് പോലെ. ഏതാണ്ട് ജലാശയത്തിന്റെ മധ്യഭാഗത്താണത് പതിക്കുന്നത്. ചെറു ജലഗണങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ നിരവധി മഴവില്ലുകൾ രൂപം കൊള്ളുന്നത് വിവരിക്കാനാകാത്ത മനോഹരമായ ദൃശ്യമാണ്. ജലാശയത്തിലേക്ക് വീതിയേറിയ പടിക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ഗാനത്തോടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 55-ാം ഭാഗവുമായി അടുത്ത ആഴ്ച.

0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.

0: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട. ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട. വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778 9846976084.
1: വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ ആണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

0: വീരത്ത് ഒ വി വിജയൻ. മലയാള കഥാസാഹിത്യത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നായ ഒ വി വിജയന്റെ കടൽത്തീരത്ത് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. ഖസാക്കൻ ഇതിഹാസകാരൻ എന്ന നിലയിൽ മലയാളിയുടെ ഹൃദയം കവർന്ന ഒ വി വിജയൻ ആധുനിക മലയാള നോവൽ സാഹിത്യത്തിന്റെ ഗതിവിഗതികളെ നിർണയിച്ച എഴുത്തുകാരനായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം അദ്ദേഹത്തിന്റെ മികച്ച നോവൽ എന്നത് മാത്രമല്ല മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നോവലുകളൊന്നായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ മലയാള കഥാസാഹിത്യത്തെ സമീപിക്കേണ്ട രീതിയിൽ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഈ നോവൽ. മലയാള കഥാസാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിസ്ഥാനമിട്ട ഈ എഴുത്തുകാരന്റെ കഥകളും നോവലുകളും കാർട്ടൂണുകളും ലേഖനങ്ങളും എല്ലാം തികഞ്ഞ ദാർശനിക ബോധത്തോടെ രചിക്കപ്പെട്ടവയായിരുന്നു. ആദ്യം അധ്യാപകനായി ജോലി നോക്കിയ ഒ വി വിജയൻ പിന്നീട് ശങ്കേഴ്സ് വീക്കിലിയിലും പേട്രിയറ്റ് ദിനപത്രത്തിലും കാർട്ടൂണിസ്റ്റായി ജോലി നോക്കി. പല പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി കാർട്ടൂൺ വരച്ചു. കലാകമുദിയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പര ശ്രദ്ധേയമായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, മധുരം ഗായതി, ഗുരുസാഗരം എന്നീ നോവലുകൾ പ്രസിദ്ധങ്ങളാണ്. അദ്ദേഹത്തിന്റെ കഥകളെല്ലാം കൂടി ചേർത്ത് ഒരു സമാഹാരമായിട്ട് ഇറക്കിയിട്ടുമുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളിലൊന്നായാണ് കടൽത്തീരത്തെ പരിഗണിക്കുന്നത്. വർത്തമാനകാല സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ വൈകാരികത എന്നിവ സമൃദ്ധമായി കൂട്ടിയമക്കിയ കഥയാണ് കടൽത്തീരത്ത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ കാണാൻ ജയിലിലോട്ട് പൊതിച്ചോറുമായി യാത്രയാകുന്ന വെള്ളായിയപ്പൻ എന്ന തനി ഗ്രാമീണനായ വൃദ്ധനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അതിജീവനത്തിനായി കേഴുന്ന ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ വേദനയും വെള്ളായിയപ്പനൊപ്പം ഉണ്ടായിരുന്നു. അനുവാചകരെ സങ്കടക്കടലിലാഴ്ത്താൻ കഴിയുന്ന ഒരു രചനാരീതിയാണ് കടൽത്തീരത്ത് എന്ന കഥയുടേത്. ഒ വി വിജയന്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ. കാറ്റു പറഞ്ഞ കഥ, പാറകൾ, എട്ടുകാലി, പ്രയാണം, ഇരിങ്ങാലക്കുട. കടൽത്തീരത്ത് ഒ വി വിജയൻ. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാവുത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചെല്ലുവാനും കുടികളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായിയപ്പൻ്റെ കൂടെ തിവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മണിയേട്ടത്തിയും മുത്തുമണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. വെള്ളായിയപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുപരമ്പത്തോടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു. ഇപ്പോൾ നെടുപരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പുരാക്കന്മാരെ, വെള്ളായിയപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതക്കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു. പട്ടകളിൽ നിന്ന് കാറ്റിരമ്പുന്നത് വെള്ളായിയപ്പന് അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ, തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തൻ്റെ കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസിലെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയെ, മാപ്പിള പറഞ്ഞു. മരയ്ക്കാരെ, വെള്ളായിയപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം, 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായ്യപ്പനും കുട്ടിയസനുമാപ്പിളയും അറിഞ്ഞു. മരക്കാരി, നിങ്ങൾക്ക് ഞാൻ 15 രൂപയെ കടം വെട്ടാനുണ്ടല്ലേ? അല്ല, 15 രൂപയും 4 അണയും. വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരി, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിയുന്നു വരില്ല. വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളു പൊട്ടുന്നു, എൻ്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തനുവി തുണയ്ക്കട്ടെ, എൻ്റെയും നിന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായ്യപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. നീലമണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. വെള്ളായ്യച്ചു, അവൾ പറഞ്ഞു, അത്രമാത്രം. നീലിയെ, വെള്ളായ്യപ്പൻ പറഞ്ഞു, അത്രമാത്രം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിൻ്റെ നിറവ്. വെള്ളായ്യപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായ്യപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്ക് ഇറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായ്യപ്പൻ പുഴവെള്ളത്തിലേക്ക് ഇറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായ്യപ്പനെ തളർത്തി. അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത്, ഇളം ചൂടുവെള്ളം, അതൊക്കെ ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായ്യപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായ്യപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടൻ്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായ്യപ്പൻ പറഞ്ഞു. ഗോമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായ്യപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടി വെള്ളായ്യപ്പൻ പടവ് കയറി ഫ്ലാറ്റ് ഫോറത്തിലെത്തി. ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴ്ന്നു. ഇരണ്ട് തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായ്യപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. 2 ചിത്രങ്ങൾ, അവക്കിടയിൽ 2 പേരുകൾക്കിടയിൽ എന്ന പോലെ, 2 വാക്കുകൾക്കിടയിൽ എന്ന പോലെ, എന്തിൻ്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് ഇരുപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു, കോയമ്പത്തൂർക്ക? കണ്ണൂർക്ക്, വെള്ളായ്യപ്പൻ പറഞ്ഞു. ഞാൻ കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിജയിച്ചൊന്നുമില്ല, വെറുതെ പുകാണ്. അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായ്യപ്പൻ്റെ കഴുത്തിൽ ചുറ്റിമുറുകി. പാഴുതറയുടെ നടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായ്യപ്പൻ തനിച്ചായി. ചോറുപുതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായ്യപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നുറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായ്യപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയെ, മകനേ. തീവണ്ടിയുടെ ചീറ്റിൽ നടുക്കവും വെള്ളായ്യപ്പനെ ഉണർത്തി. വെള്ളായ്യപ്പൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മുണ്ടിൻ്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടിടത്ത് കയറാൻ തുടങ്ങി. ഇത് 1ാം ക്ലാസ്സാണ് കയറുന്നവരി. തന്നെ, അപ്പുറത്തെ പെട്ടിയിൽ. റിസർവോഡാണ്. തന്നെ, അപ്പുറത്ത് നോക്കിക്കൊള്ളു കയറുന്നവരി. അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം, എനിക്കുറങ്ങേണ്ട. ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം. വഴിവിളക്കുകൾ, പുഴമണൽത്തൊട്ടുകൾ, മരങ്ങൾ വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിൻ്റെ വെളിച്ചത്തിൽ. ഇത് രാത്രിവണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടടിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ ഇവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഷി? ആരോ ചിരിച്ചു. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു, കാരണവരെ കട്ടാൽ മതി, ജയിലിലെത്തിച്ചേരാം. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിൻ്റെ പടിക്കൽ പറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങട്ടായി രാവിലെ? വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട അലങ്കോലമായിരുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെയുണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു. ആപ്പീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിൻ്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരൻ്റെ മുഖം പൊടുന്നനെ കനിവിട്ടതായി. നാളെയാണല്ലേ? പാറാവുകാരൻ പറഞ്ഞു. എനിക്ക് പിടിയില്ല, വെള്ളായപ്പൻ പറഞ്ഞു. കടലാസിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആവോ. പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പൻ്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു. തന്നെ, വെള്ളായപ്പൻ പറഞ്ഞു. കാർന്നോർ ഇവിടെ ഇരിക്കൂ. ഓ, ജയിലിൻ്റെ ഉമ്പറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാർന്നോർക്ക് ചായ മറ്റോ വേണോ? വേണ്ട, എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായപ്പൻ്റെ കൈപ്പടം പൊതിച്ചോറിലമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിൻ്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാനത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേയുള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാതയും പൊളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനിച്ചു. ആപ്പീസ് തുറന്നു. ആളുകൾ മേശകൾക്ക് പുറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ. അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂടുകൂടുന്നു. ഇവിടെ കാത്തിരിക്കൂ, വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ. ഇതാ ഇവിടെയാണ്. ഇരുമ്പടികൾക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിൻ്റെ മറ. പാറാവുകാരൻ അടിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലട നേരം നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മകനെ. കണ്ടുണ്ണി മറുപടി വിളിച്ചു, അപ്പാ. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മകനെ, നീ എന്തു ചെയ്തു? എനിക്ക് ഓർമ്മയില്ല അപ്പാ. മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എൻ്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പാ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. 2 വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. കാർന്നോരെ പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴിവാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു. അവസാനത്തെ തിരിഞ്ഞു നോട്ടത്തിൻ്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായ്യപ്പൻ നടന്നകത്തു. ജയിലിൻ്റെ പരിസരങ്ങളിൽ വെള്ളായ്യപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി വീണ്ടിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുപിടികൾ മുഴങ്ങുന്നത് വെള്ളായ്യപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായ്യപ്പൻ അറിഞ്ഞില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായ്യപ്പൻ സമയമറിഞ്ഞു. ഒരു പേറ്റീച്ചയെപ്പോലെ തൻ്റെ മകന്റെ ദേഹത്തെ വെള്ളായ്യപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി. കാരണം അവർക്ക് താല്പര്യമുള്ളതുപോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിൻ്റെ ചുമതല നിങ്ങൾ എടുക്കുന്നില്ലേ? യജമാനന്മാരെ, എൻ്റെ കയ്യിൽ പണമില്ല. ഊന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളായ്യപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറ്റി നിന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായ്യപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായ്യപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ച് കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളായ്യപ്പൻ പൊതിയഴിച്ചു. വെള്ളായ്യപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിൻ്റെ മുകൾ തട്ടുകളിൽ എവിടെ നിന്നോ ബലിക്കാക്കുകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബിനസുകാർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ. RS രാജീവ്.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ MK Fabrics കൊല്ലത്ത് MK Big Sale 2.0 തുടങ്ങുക. 10 to 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK Fabrics കൊല്ലത്തിലേക്ക്.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ, ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

ഫിറ്റ്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
6: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
7: വിശേഷങ്ങൾ പറയൂ.
8: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
9: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. ജീവിതം രണ്ടറ്റം ടച്ച് ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും ബാറിൽ ടച്ചിങ്സിന് തല്ലുകൂടുന്നവരും, ഇതോ നമ്മുടെ കേരളം. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
7: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്,
0: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
7: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
0: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
7: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
0: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
8: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
9: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
8: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
9: ഡബിൾ ഹാപ്പി.
8: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. മുൻഗണനാ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട അർഹരായവർക്ക് ലഭിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. നിലവിലെ ഒഴിവാക്കൽ മാനദണ്ഡത്തിൽ ഉൾപ്പെടാത്തതും എന്നാൽ നിലവിൽ മുൻഗണനേതര വിഭാഗത്തിൽ തുടരുന്നതുമായ അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 17-ന്. ആവശ്യമായ രേഖകൾ സഹിതം സംസ്ഥാനത്തെ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. കൊറ്റങ്കര പഞ്ചായത്ത് PHC ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 13-ന് വൈകിട്ട് 5-ന് മുൻപ് അപേക്ഷ നൽകണം. SRC കമ്മ്യൂണിറ്റി കോളേജിൽ സർട്ടിഫിക്കറ്റ് ഇൻ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി 15 വരെ അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ്, ഹോബി സർക്യൂട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ എഞ്ചിനീയറിംഗ് ബ്യൂട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും മറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. July 8-9 തീയതികളിൽ രാവിലെ 10 മുതലാണ് ക്യാമ്പ്. പ്രവേശനം സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446975739. മറ്റൊരു നമ്പർ 7736159764. കൊട്ടാരക്കര കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിക്കുന്ന 30 ദിവസത്തെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസ്, 10 ദിവസത്തെ കോൺ കൃഷി പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്കും സ്വന്തമായി സംരംഭം നടത്താൻ താല്പര്യമുള്ളവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474253-7141. മറ്റൊരു നമ്പർ 9495245002. വെളിയം സർക്കാർ ITIയിൽ ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡ്രൈവർ കം മെക്കാനിക് ട്രേഡുകളിലെ പ്രവേശനത്തിന് July 6-ന് വൈകിട്ട് 5 വരെ അപേക്ഷകൾ നൽകാം. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ച ശേഷം സമീപത്തുള്ള ITIയിൽ എത്തി 9-ന് വൈകിട്ട് 5-നകം വേരിഫിക്കേഷൻ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7012-3324-56. മറ്റൊരു നമ്പർ 8589-8989-62. ആകാശ എയർ കൊച്ചിയിൽ നിന്ന് കുവൈത്തിലേക്ക് സർവീസ് August 1 മുതൽ ആരംഭിക്കും. തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് സർവീസ്. ഉച്ചയ്ക്ക് 1:50 കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം 4:30 കുവൈത്തിലും അവിടുന്ന് 5:30 പുറപ്പെട്ട് രാത്രി 1:35 കൊച്ചിയിലും എത്തും. എയർ ഇന്ത്യ എക്സ്പ്രസ് സലാല കോഴിക്കോട് സർവീസുകൾ പുനരാരംഭിച്ചു. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് സർവീസ്. മസ്കത്ത്, ബാംഗ്ലൂരു സർവീസുകളും വീണ്ടും തുടങ്ങി. നിലവിൽ മസ്കത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് 7 നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ ഏകദേശം 40 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ June 27 നടത്തിയ BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കോട്ടയം MG സർവകലാശാലയ്ക്ക് കീഴിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിഗ്രി 3 അലോട്ട്മെന്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സമയപരിധി 4 വൈകിട്ട് 5 വരെ നീട്ടി. PG BEd 3 അലോട്ട്മെന്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 4 മുതൽ ഈ മാസം 8 വരെ നടത്താം. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ പുതുക്കലിന് സെപ്റ്റംബർ വരെ നിരക്ക് ഒഴിവാക്കി. സംസ്ഥാനത്തെ ആധാർ സേവനങ്ങളുടെ നോഡൽ ഏജൻസിയായി സംസ്ഥാന ITI മിഷന്റെ നേതൃത്വത്തിലാണ് സൌജന്യ ആധാർ പുതുക്കലിന് അവസരം. ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാക്കാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ തുടങ്ങിയ സേവനങ്ങൾക്കും നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് സേവനങ്ങൾ സൌജന്യമാക്കിയത്. എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 1800425118. മറ്റൊരു നമ്പർ 0471233553. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
1: പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ കെ രവീന്ദ്രനാഥൻ നായർ അനുസ്മരണവും കലാവിരുന്നും 8-ാം തീയതി നടക്കും. രാവിലെ 10-ന് കൊയിലോൺ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചന കാരിക്കേച്ചർ മത്സരവും ഡെപ്യൂട്ടി മേയർ കരുമൽ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 രവി കലയും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി പ്രദർശനം, 4 പബ്ലിക് ലൈബ്രറിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലി എന്നിവ നടക്കും. തുടർന്ന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: മാമി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
5: ഒബ്ജക്റ്റ്ലെസ്. ഒബ്ജക്റ്റ്ലെസ്.
4: Objectless is spelled as O B J E C T L E S S.
5: This is an adjective. It refers to something that lacking an object, having no clear-cut purpose or intent. മലയാളത്തിൽ വിഷയരഹിതം, ഉദ്ദേശരഹിതമായ, ലക്ഷ്യശൂന്യമായ, ലക്ഷ്യബോധമില്ലാത്ത എന്നൊക്കെ അർത്ഥം.
4: താങ്ക് യു ഓൾ.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: റേഡിയോ പെൻസികറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: നമ്മളോട് ഇന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാൻ നിൽക്കുന്ന ഡൈനീഷ്യസ് ചേട്ടനാണ്. ചേട്ടൻ ഇവിടെ ഏകദേശം കുറെ കൊല്ലങ്ങളായിട്ട് ലേലത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ പറയൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: ഇത് മത്സ്യബന്ധന മേഖല, ഞാൻ ഏതാണ്ട് എനിക്കിപ്പോ 52 വയസ്സായി വരുന്നുണ്ട്. അപ്പോൾ ഒരു 35 വർഷം ഞാൻ ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിയാണ്. സ്കൂളിലൊക്കെ ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യം ട്രോളിംഗ്, മത്സ്യബന്ധന നിരോധനവും അതുമായി ബന്ധപ്പെട്ട വെടിവെയ്പ്പും എല്ലാം ഉണ്ടായത്. ഞാൻ ഇപ്പൊ തൊട്ടടുത്ത് ഒരു വളരെ പ്രസിദ്ധമായ ഒരു ദിനപത്രത്തിൽ ട്രോളിംഗ് നിരോധനത്തിനെ കുറിച്ചുള്ള ഒരു വാർത്ത വായിക്കുകയുണ്ടായി. അപ്പൊ അതിനകത്ത് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രോളിംഗ് നിരോധനം വന്നതിന്റെ ഭാഗമായിട്ട് മത്സ്യസമ്പത്ത് ധാരാളമായി വർദ്ധിക്കുകയും കേരളത്തിന്റെ കയറ്റുമതിയിൽ വലിയ ഗണ്യമായ മത്സ്യസമ്പത്തിന്റെ വർധനവും കയറ്റുമതിയെല്ലാം ഗണ്യമായി വർദ്ധിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് കാലഘട്ടങ്ങളെ തമ്മിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന യാനങ്ങളും യാനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും എഞ്ചിനും എഞ്ചിന്റെ ഹോസ് പവറും മറ്റുമൊക്കെ നമ്മൾ മത്സ്യം പിടിക്കുന്ന കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി. അപ്പൊ എന്റെ ഒരു കണക്കൂട്ടലിൽ ഈ ഒരു കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ മത്സ്യസമ്പത്ത് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നുള്ള യാനങ്ങളുടെ അളവും അത് പിടിക്കാനുള്ള ആ പരിമിതിയും വെച്ചിട്ടാണ് അന്നത്തെ മത്സ്യ ലഭ്യതയ്ക്ക് ഒരു കുറവ് ഇന്നൊരു കൂടുതലായി പറയുന്നത്. ഇന്നത്തെ യാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആഴ്ചകളും മറ്റും അതിലധികവും പോയി കടലിൽ കിടന്ന് മത്സ്യം പിടിക്കാനുള്ള സംവിധാനമുള്ള യാനങ്ങളാണ് ഇന്നുള്ളത്. അത് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ മത്സ്യങ്ങൾ ഉള്ളതിനെ അരിച്ചു കുറക്കി പിടിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധ്യത ഇന്നുണ്ട്. പക്ഷെ അന്ന് കൂടുതൽ മത്സ്യം ഉണ്ടെങ്കിലും ഇവിടുന്ന് നേരം വെളുക്കുമ്പോൾ പോയി ഒരു വല അല്ലെ രണ്ട് വല വലിച്ച് അത് കിട്ടുന്നതുമായി ഓടി വന്ന് അത് വിറ്റ് പൈസയുമായി പോകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ രണ്ട് കാലഘട്ടങ്ങളെയും കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ മത്സ്യലഭ്യത അധികമാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ കിട്ടിയിരുന്ന ചെമ്മീനും കരിക്കാടി, കഴന്തൻ തുടങ്ങിയ ചെമ്മീൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ അത്രയും ആ ഒരു കാലയളവിൽ, അതായത് കിട്ടുന്ന മൺസൂൺ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് വരുന്ന ആ കാലയളവിൽ ഇന്ന് കിട്ടുന്നോ എന്ന് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതായിട്ട് വന്നിരിക്കുക.
3: ക്വാണ്ടിറ്റിയുടെ
4: കുറവുണ്ട്. കാരണം അന്ന് എന്റെ ഓർമ്മയിൽ ഈ ചെറു ബോട്ടുകൾ 2-3 പ്രാവശ്യം പോയി വല എറിഞ്ഞ് ഇതിനെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വില ഉണ്ടെങ്കിലും വില കുറവാണെങ്കിലും എടുക്കാനാണെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് ഒരു പ്രാവശ്യം പോയാൽ തന്നെ ഓടി വരാനുള്ള സൗകര്യം അത്രയും കിട്ടി നമുക്ക് ബോട്ട് കരയ്ക്ക് വരാൻ പറ്റുന്നില്ല. ഉള്ളതിനെ അരിച്ചു കുറക്കി കൊണ്ടുവന്ന് കാശ് വാങ്ങുന്നു എന്നതിലപ്പുറം മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല.
3: ഇതുമൂലം നമുക്കുണ്ടാകുന്ന മത്സ്യസമ്പത്ത് ലഭ്യതയും വളർച്ചയൊക്കെ ഒരുപാട് പിന്നിലേക്ക് പോകുന്നുണ്ട്.
4: മത്സ്യ ലഭ്യത കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മത്സ്യ ലഭ്യത എല്ലാ കാലങ്ങളിലെയും പോലെ ഈ കാലഘട്ടത്തിലും എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബോട്ടുകൾക്ക് ക്യാച്ചിങ് ഉണ്ടായിരുന്നു. എന്നാൽ തീരക്കടലിൽ കിട്ടുന്ന പൂവാലിനും മറ്റും ചെമ്മീനൊക്കെ പിടിക്കുന്ന ബോട്ടുകൾക്ക് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നമുക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റിയത്. ആഴക്കടലിൽ പോയി വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചകൾ കഴിഞ്ഞ് വരുന്ന ബോട്ടുകൾ അവര് കുറച്ചധികം ബോട്ടുകൾക്കൊക്കെ നന്നായി പോകുന്നുണ്ട്. എന്നാൽ അവിടെയും വളരെ കഷ്ടത അനുഭവിക്കുന്ന ബോട്ടുകളുണ്ട്. ശരാശരി കിട്ടാതെ അല്ലെങ്കിൽ ഈ പ്രവർത്തന ചെലവ് കിട്ടാതെ വരുന്ന ബോട്ടുകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ 100% സക്സസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നതല്ല ഈ മേഖല. അതെല്ലാ മേഖലയും പോലെ തന്നെ എല്ലാ വ്യവസായത്തെയും പോലെ ഇതിപ്പോ വ്യവസായമാണല്ലോ. തൊഴിലെന്ന മുമ്പ് ഉപജീവന മാർഗം എന്നതിലുപരി ഇന്ന് വലിയ വ്യവസായം മാറി നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
3: ഏതൊക്കെ സമയങ്ങളിലാണ് ഏതൊക്കെ മത്സ്യങ്ങളാണ് ലഭ്യത വരുന്നത്?
4: ഇനിയിപ്പോ ട്രോളിംഗ് ബാൻ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് ബാൻ തുടങ്ങുകയാണ്. ആഗസ്റ്റ് 1 മുതൽ ട്രോളിംഗ് ബാൻ കഴിഞ്ഞ് വരുന്നത് നമുക്ക് സാധാരണ കണ്ടുവരുന്നത്. മുൻകാലങ്ങളിൽ ആദ്യം ചെമ്മീൻ പിടിക്കും, പിന്നെ കണവ പിടിക്കും, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ കിളിമീൻ, ചെങ്കലവ എന്ന് പറയുന്ന കിളിമീനൊക്കെ ധാരാളം കിട്ടും. പക്ഷെ ഇപ്പൊ ഈ കിളിമീനൊക്കെ അന്ന് കിട്ടിയിരുന്നത് പോലെ ഇന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. അന്ന് കിട്ടിയ കണക്കൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ അന്ന് കൊണ്ടുവന്ന് എടുക്കാനാളില്ല, അതൊക്കെ കോരിക്കളയുന്ന ഒരു അവസ്ഥ എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് ആ സാഹചര്യം ഇല്ല. കൊണ്ടുവന്നാൽ മറ്റും മറ്റും രീതിയിൽ ഇതിനെ സംസ്കരിക്കാനുള്ള ശേഷിയും കണ്ടെത്തലുകളെല്ലാം വന്നതിന്റെ ഭാഗമായിട്ട് എത്ര മീൻ കിട്ടിയാലും നമുക്ക് നശിപ്പിച്ചു കളയേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. അപ്പൊ ആ മാറ്റങ്ങളെല്ലാം ഇന്ന് വന്നിട്ടുണ്ട്.
3: അത് കഴിഞ്ഞുള്ള സീസണിൽ ഈ ഒരു മൂന്ന് മാസം
4: കഴിയുമ്പോഴത്തേന് ഓഫ് സീസൺ ആകും. പിന്നെ ഇപ്പൊ ഈ വലിയ ബോട്ടുകൾ പുറംകടലിലൊക്കെ പോയി പിടിക്കുന്നതുകൊണ്ട് ആ സമയത്തും കുറഞ്ഞ രീതിയിൽ ഈ സീഫ് കട്ടിൽ ഫിഷ് പേക്കണവ അതും അതിനോടനുബന്ധമായിട്ടുള്ള കണവകളും മത്സ്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു എഞ്ചിന്റെ ഓസ്ഫോറൊക്കെ കൂടിയാൽ അവിടെ സ്പീഡ് വലിക്കുന്നു പറയും. സ്പീഡ് വലിച്ച് മത്സ്യങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുവരാനുള്ള ഒരു കഴിവ് കൂട്ടുകാർക്ക് ബോട്ടിലും ഉണ്ട്.
3: ഈ എല്ലാ കാലത്തിലും ഒരേ മീൻ കിട്ടാം, ഏതെങ്കിലും ഒരു മീൻ തന്നെ എല്ലാ സീസണിലും കിട്ടുന്നതായിട്ട്
4: അങ്ങനെ എന്തായാലും അങ്ങനെയില്ല. ഇപ്പൊ ചെമ്മീൻ, കരിക്കാടി ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ കണവ, ആ കണവാന ആ സമയത്ത് കിട്ടിയാൽ ബൈറ്റ് സ്കൂട്ട് നീഡിൽ അല്ല, പിന്നെ അത് അങ്ങനെ അത്രയും ബൾക്കായിട്ട് പിന്നെ കിട്ടില്ല. ഇതിപ്പോ നമുക്ക് ഈ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ എല്ലാം ബൾക്കായിട്ട് കിട്ടുന്ന ഒരു സ്ഥിതി വിശേഷമാണ്.
3: രാവിലെ ഈ ഇവിടുത്തെ ഒരു ലേല പ്രക്രിയ എങ്ങനെയാണ്?
4: ഇവിടെ ശക്തികുളങ്ങര ആണെങ്കിൽ ഒരു 3 മണിയോട് കൂടി ലേലം ആരംഭിക്കും. അത് സീസൺ സമയമാണെങ്കിൽ കണ്ടിന്യൂ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ഒരു 12 മണിക്കൂറും നമുക്ക് ഉള്ള ഒരു നിലപാടിലേക്ക് പോകും. പക്ഷെ ഇവിടെ നീണ്ടകരെ സംബന്ധിച്ച് ബോട്ടുകളുടെ ട്രോളിംഗ് ബോട്ടുകളുടേത് ഒരു 6 മണിയോട് കൂടി മാത്രമേ ഇവിടെ ഇവിടെ മത്സ്യമാണ്, മത്സ്യ വിപണനമാണ് ഇവിടെ. ഈ എക്സ്പോർട്ടിങ് ഐറ്റംസ് സീ ഫുഡിന്റെ ഒന്നും അത്തരം വിപണനം ഇവിടെ കുറവാണ്. അത് അധികവും നടക്കുന്നത് ശക്തികുളങ്ങര തന്നെയാണ്. ഇവിടെ മത്സ്യത്തിന്റെയാണ് കച്ചവടം. അത് സീസൺ സമയത്ത് ഒരു മുഴുവൻ സമയം ഉണ്ടാവും, അല്ലാതുള്ള സമയങ്ങളിൽ ഏതാണ്ട് ഒരു 1 മണിയോട് കൂടിയൊക്കെ കച്ചവടം ഒഴിയുന്ന കാഴ്ചയാണ് നമ്മൾ
3: കാണുന്നത്. ഈ പണ്ട് കാലം അപേക്ഷിച്ചിട്ട് ചേട്ടൻ പറഞ്ഞല്ലോ ഈ എക്സ്പോർട്ടിങ് കൂടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ?
4: അല്ല, ഇപ്പൊ കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ കൂടുതൽ പിടിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ ഈ ഡീപ് സീ ചെമ്മീനൊന്നും പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും എക്സ്പോർട്ടിംഗ് ആണില്ല. പക്ഷെ ഇന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10 മാസവും ഡീപ് സീ ചെമ്മീൻ അത് 2-3-4 വെറൈറ്റി ഉണ്ട്, അതെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പോർട്ടിംഗ് ഒക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ അപ്പൊ ഈ ഒരു അടുത്ത സമയത്താണ് ഈ ബൈഗ ചങ്ക് പിടിക്കുന്നത്, അതും കുറച്ച് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എക്സ്പോർട്ടിങ്ങിനകത്ത് അധികം വന്നിരിക്കുന്ന ഒരു രീതിയാണ്. ഞാനീ പറഞ്ഞ തുടക്കകാലത്തൊന്നും അതൊന്നും പിടിക്കാനുള്ള സാങ്കേതിക വിദ്യ ഒന്നും ഇല്ല, പിടിക്കുന്നതും ഇല്ല.
3: അതുപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളെ കാണാം. ഒരുപാട് രീതിയിൽ ലേലം മുതല് ലോഡിംഗ് കാര് മുതൽ ഇതിന്റെ ഇടയിൽ നിന്ന് വിൽക്കുന്ന അങ്ങനെ ഒരുപാട് പേരെ കാണാം. ഇങ്ങനെ ഇത് എത്ര ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൂടിയാണ്.
4: തീർച്ചയായിട്ടും
3: ഒരാൾക്ക് ഒരു ജോലി വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരാളുടെ കൂടെ കയറുന്ന ജോലി അന്നത്തുള്ള കൂലി പഠിച്ചിട്ട് പോവാം, നല്ല പണിയാണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കാം. ആ ഒരു കാലഘട്ടത്തിന് വന്ന് മാറ്റമാണോ? അല്ല, തുടക്കത്തിൽ ഇത്രയും പേരെല്ലാം ഉണ്ടായിരുന്നു, പിന്നെ ഓരോരോ മേഖലയിൽ ആളായിട്ട് അങ്ങനെ
4: ഇല്ല. ചെറിയ ബോട്ടുകൾ ആയിരുന്നപ്പോഴത്തിന് അതിന് സ്ഥിരമായിട്ട് ഒരു സഹായി, അതിന് ഞങ്ങൾ അന്ന് പറയുന്ന വെള്ളം കോരി. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി. ഒരു ബോട്ട് വന്നാൽ ഈ ആൺ തൊഴിലാളികൾ തന്നെ 1-2 അതിലധികമോ പേര് ഈ സ്റ്റോറിനകത്ത് ഇറങ്ങി മത്സ്യം കോരി മുകളിലേക്ക് കൊടുക്കുന്നതും കരക്കേക്ക് ഇറക്കുന്നതുമായ തൊഴിൽ. ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്ന് അധികം സ്ത്രീ തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് അത്തരം ബോട്ടുകളിൽ തന്നെ 1-2 തൊഴിലാളികൾ ഈ മത്സ്യം കൊണ്ട് വിപണനം നടക്കുന്നിടത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നതു ബന്ധപ്പെട്ട തൊഴിൽ, അങ്ങനെ വിവിധങ്ങളായ തൊഴിൽ സാധ്യതകൾ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സംരംഭത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ തൊഴിൽ സാധ്യതകൾ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്.
3: അതുപോലെ തന്നെ ഇപ്പൊ മത്സ്യം ഇവിടുന്ന് ചെറിയ ബൈക്കില് അല്ലെങ്കിൽ തലച്ചുമട് അങ്ങനെ പല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, അതിനെ കുറിച്ചൊന്നും പറയാമോ? ഏതൊക്കെ രീതി?
4: തീർച്ചയായിട്ടും പറയാം. ഞാനീ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ സൈക്കിൾ മാത്രമായിരുന്നു മനുഷ്യന് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സാധനം. വലിയ കൊട്ട, എന്റെ ഓർമ്മയൊക്കെ വലിയ കൊട്ട വെച്ച് ഇതിന്റെ പുറവശം വെച്ച് കെട്ടി ഈ ചവിട്ടിക്കൊണ്ട് പോകും, വണ്ടി പഞ്ചറായ തീർന്ന് അന്നത്തെ കച്ചവടം പോയി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു 4-5 മണിക്കൂർ ഓടി കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് മത്സ്യവും എടുത്ത് അവരുദ്ദേശിക്കുന്ന സമയത്ത് കൊണ്ട് വിപണനം നടത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഈ 3 മണിക്ക് തുടങ്ങുമ്പോൾ ഒരു 4 മണിക്കകത്ത് വെച്ച് മത്സ്യം എടുക്കുന്ന ഒരാൾക്ക് 5, 6, 7, 8 8 മണി 9 മണിക്കകത്ത് 4-5 മണിക്കൂർ വാഹനം ഓടി ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് വിപണനം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു 6 മണി 4 മണിക്കൂർ കഴിഞ്ഞ് ഒക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തുകയും അതുപോലെ പിറ്റന്നത്തിന് വേണ്ടിയിട്ടും എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും ആ വാഹന സൗകര്യങ്ങൾ അത്രയധികം വളർന്നു വന്നതിന്റെ ഭാഗമായിട്ട് അത് വലിയ സാധ്യത ഇവിടെ ഉണ്ടായി.
3: അപ്പൊ എന്തൊക്കെ തരം മത്സ്യത്തൊഴിലാളികളാണ് എന്നെ ഇവിടെ ഉള്ളത്? തലച്ചുമടുണ്ട്
4: ഇവിടെ, തലച്ചുമട്, പിന്നെ സൈക്കിൾ വിങ്ങുകാര്, അങ്ങനെ ലോഡിങ്ങിന്റെ 2-3 സെക്ഷൻ ഇവിടെ ഉണ്ട്.
3: ബൈക്കിൽ
4: കൊണ്ടുപോകുന്ന അവര് മീൻ എടുത്ത് അവര് തന്നെ കൊണ്ടുപോകുന്നവരാണ്. പിന്നെ ഇവിടെ സൈക്കിളിന്റെ ഒരു വിങ്ങുണ്ട്, അവരിപ്പോ ഈ ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മൾ പറയുന്നിടത്ത് അവർ കൊണ്ടെത്തിച്ചു തരും. അകത്തല്ല, പുറത്തായാലും നമ്മുടെ നമ്മൾ പറയുന്ന
3: സ്ഥലങ്ങളിൽ
4: അവരെത്തിച്ചു തരും.
3: എത്ര വർഷമായി ഇപ്പം ഏകദേശം ഈ മേഖലയിൽ?
4: ഇത് എനിക്ക് തോന്നുന്നു 50 വർഷം കഴിഞ്ഞിട്ടുണ്ട്.
3: ഇപ്പൊ
4: 50-60 വർഷമാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നിട്ട് തന്നെ ഒരു 37 വർഷം.
3: ഈ ഒരു മേഖലയിൽ നിന്ന് വേറൊരു മേഖലയിലോട്ട് പോകാനൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ?
4: ഞാൻ ഒരു ഇടയ്ക്ക് ഒരു കാലത്ത് ഒരു വറുതിയുടെ കാലഘട്ടം നന്നായിട്ടുണ്ടായിരുന്നു ഈ മേഖലയിൽ. ബോട്ടുകളൊക്കെ ഇവിടെ അധികമായിട്ട് ബോട്ടുകൾ വെക്കുകയും പുതിയ ബോട്ടുകൾ നിർമ്മിക്കുകയും, എന്നാൽ അത്തരം വ്യവസായം വളർന്നു രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അതെല്ലാം കിട്ടിയ വിലയ്ക്ക് ആതുരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്നത് മേഖലയാണ് ശക്തിവുള്ളങ്ങര. എങ്കിൽ കൂടി ഇപ്പം എല്ലാവരും വിദേശികളാണ്, അധികവും വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുത്ത് ആ സാധ്യതകൾ തേടിപ്പോയവരാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതിനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷെ എന്റെ ഒരു ദൗർഭാഗ്യം കൊണ്ട് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതി. അത് അതുകൊണ്ട് തന്നെ അങ്ങനെ പോയ ആൾക്കാരാണ് അധികം ഉള്ളത്.
3: ഇതിൽ തന്നെയാണ് വർഷങ്ങളായിട്ട് വീട്ടിലാരൊക്കെ ഉണ്ട്?
4: എന്റെ ഞാനിപ്പോ പോകാൻ കഴിച്ചു, എന്റെ ഇവിടെ ഭാര്യയും മകളുമാണ്. എന്റെ ഫാമിലി പച്ചു അമ്മച്ചി, ഞങ്ങൾ 4 മക്കൾ, ഒരു പെങ്ങളും രണ്ടനിയന്മാരുമാണ്.
3: അപ്പം ഇനിയിപ്പോ ഈ ട്രോളിംഗ് സമയത്ത് എന്താണ് അടുത്ത പ്ലാൻ?
4: ട്രോളിംഗ് സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് മറ്റു തൊഴിലെടുക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല, വിശ്രമമാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് മറ്റു സാധ്യതകളില്ല. എന്നാൽ ഞങ്ങള് ഈ അത്യാവശ്യം വല ഇറങ്ങി മീൻ പിടിക്കാൻ അറിയാവുന്നത് വശമുള്ളത് കൊണ്ട് അതിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതോ അധികം വിൽക്കാൻ കഴിയുന്നതോ തരത്തിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് ഇവിടെ ഈ കിടക്കുന്ന കോരുവള്ളങ്ങളാണ്. അപ്പൊ അത് ഒരു 1-2 എണ്ണം ഞങ്ങൾക്ക് ലേലം ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു തൊഴിൽ സാധ്യത ചെറുതായിട്ട് നമുക്ക് ഈ ട്രോൾ ബാൻ സമയത്ത് ഉണ്ട്.
3: എന്താകണം ഈ ഒരു മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
4: ഇപ്പൊ തൊട്ടടുത്ത് വളരെ കാലങ്ങളായിട്ട് കാണാൻ കഴിയുന്നത് ഈ വില വർധനമാണ്. പ്രധാനമായിട്ടും ഇന്ധന വില വർധനവ് അനധികൃതമെന്ന് വേണേൽ പറയാം. ഒരു നിയന്ത്രണവും ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ചുമലടിച്ചേൽപ്പിക്കുന്ന അവര് എന്താ ഈ വില നിയന്ത്രണം, അവര് പിന്നെ വിപണിയിൽ ക്രൂഡിന് വില കൂടുമ്പോൾ വില കൂട്ടുകയും കുറയ്ക്കുമ്പോൾ കുറയ്ക്കുകയും ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ അവരൊരിക്കലും വില കുറച്ച് നമുക്ക് തരുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ, ചില സ്റ്റേറ്റുകളിലൊക്കെ എനിക്ക് തോന്നുന്നു സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. സബ്സിഡി എന്നുള്ളൊരു പരിപാടി ഈ മത്സ്യബന്ധന ട്രോളിംഗ് ബോട്ടുകൾക്ക് കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല. ഈ മറ്റു ബോട്ടുകളെ ചെറുവള്ളങ്ങൾക്ക് മണ്ണെണ്ണയും മറ്റും സബ്സിഡി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ വല ഇതിന്റെ സാമഗ്രികളുടെ എഞ്ചിന്റെ സ്പെയർ പാർട്സും വലയുടെ മറ്റും വില കൂടുതലും അറ്റകുറ്റപ്പണികളും ഒക്കെയാണ് ഇത് പലരും ഇത് കളഞ്ഞിട്ട് പോകുന്നത്. ഇതുമായി മുന്നോട്ട് വന്ന് എവിടെങ്കിലും പോയി കുറെ സമ്പത്തുണ്ടാക്കി ഇവിടെ വന്നൊന്ന് നിന്നുപോയി ജീവിച്ചു പോകണമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇത് രക്ഷപ്പെടാൻ പറ്റാതെ പോയ അധികം പേരും നമുക്കറിയാം.
3: അപ്പം എത്ര ബോട്ടിലാണ് ലേലം വിളിക്കുന്നത്? ഒരു ബോട്ടാണ് അങ്ങനെ
4: അത് ഇങ്ങനെ നമുക്ക് ഇടപാടുള്ള ബോട്ടുകളാണ് നമ്മൾ ലേലം ചെയ്യുന്നത്. നമുക്ക് 5-10 ബോട്ടുകൾ ഉണ്ടാവും, അത് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കും. നമ്മളൊരു ഗ്രൂപ്പ് 2-3 പേര് നല്ല രീതിയിൽ പോകുന്ന ഗ്രൂപ്പുകൾ, ഒത്തിരി 10-30-40-50 ബോട്ടുകളുള്ള ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഇവിടുത്തെ സിസ്റ്റം, ഇവിടെ നമ്മുടെ തൊട്ടടുത്ത കൊല്ലം ഹാർബറിലെ പോലെ ഒരു സംഘം, മത്സ്യ ലേല സംഘം അങ്ങനെ ഒന്നും ഇല്ല. എന്നാൽ തൊഴിലാളികൾക്ക് ചില കൂട്ടായ്മകളെല്ലാം ഉണ്ട്.
3: ഇതിലെ വിശേഷങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞാണ് ഞാൻ എന്നാ ചേട്ടന് റേഡിയോ പെൻസിനോടുള്ള നന്ദി അറിയിച്ചത്. നന്ദി. നമ്മളിന്ന് നീണ്ടര ഹാർബറിൽ ലോഡിംഗ് തൊഴിലാളി വിഭാഗത്തിലാണ് നിൽക്കുന്നത്. അതിൽ നമ്മളോടൊപ്പം ഉള്ളത് INDOC മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ പേര്
5: ജയശാം.
3: എത്ര കൊല്ലേ INDOC?
5: 4 കൊല്ലം.
3: എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തന രീതികളൊക്കെ?
5: പ്രവർത്തന രീതികൾ കുഴപ്പമില്ല, അതന്നെ ആവറേജ് എന്ന്
3: പറയാം. എങ്ങനെയാ ഡ്യൂട്ടി ടൈം ഒക്കെ? എങ്ങനെയാണ്
5: ഡ്യൂട്ടി ടൈം? നമുക്ക് രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വേഗം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വള്ളത്തിന്റെ പണി തീരെ നടക്കാണ് ഇവിടുത്തെ പണി തീരുന്നത്. അതായത് അത് സമയം പറയാൻ പറ്റത്തില്ല. ബോട്ടിലെ പണിയൊക്കെ ആകുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ബോട്ടിന്റെ പണി കൊടുക്കും. പിന്നെ അതിനുശേഷം വള്ളത്തിന് ഇവിടെ പണിയുണ്ട്. ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പണി കൊടുക്കും. വള്ളക്കാരൊക്കെ വീട്ടിൽ നിന്നാണ് നമുക്ക് ഇവിടെ പണി കൊടുക്കും.
3: ഇത് ഇവിടെ ഈ ഒരു നീണ്ട ഹാർബർ മേഖല തിരഞ്ഞെടുത്തതാണോ INDOC? അല്ല, നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് ആണ്? എങ്ങനെ?
5: അല്ല, നമ്മൾ പാസ്സാണ്. ഒരു യൂണിയന് ഇത്ര പേര് ജോലിക്ക് ഇവിടെ
3: ഈ ഹാർബറിലുണ്ട്. ബാക്കി
5: ഈ ആ നിലവിലുള്ള ആൾക്കാരായിട്ടായിരിക്കും ഇവിടെ തുടരുന്നത്. അതായത് അത്രയും പാസ് ഇവിടെ നിലനിൽക്കും. INDOC എത്ര, CIT എത്ര, BMS എത്ര, UTC എത്ര.
3: അപ്പൊ നിങ്ങൾക്ക് ഒരു കാലാവധി പറഞ്ഞ് മാറ്റം വേറെ മേലോട്ട് മാറ്റം വല്ലതും ഉണ്ടല്ലേ? ഇവിടെ തന്നെയാണ്?
5: ഇല്ല, നമുക്ക് ഇത് അവസാനം തരാം. നമുക്ക് ഈ പാസ് കൊടുക്കുന്നുണ്ട്.
3: വീട്ടിലാരൊക്കെയുണ്ട്?
5: അമ്മ, ഞാന്, വൈഫ്, ഒരു മോൻ.
3: ഈ ഇപ്പൊ ഈ ട്രോളിംഗ് നിരോധനം വരാൻ പോകുന്നുണ്ട്, ഇനി അടുത്ത കുറെ ദിവസങ്ങളിലൊക്കെ എന്തായിരിക്കും നടക്കുന്നത്? ജോലി
5: വള്ളത്തിന് പണിയുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ
3: ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ട്രോളിംഗ് മാറി,
5: ട്രോളിംഗ് മാറി സീസൺ പണി തുടങ്ങിയാൽ തന്നെ കഴിഞ്ഞ വട്ടം സീസൺ വലുതായിട്ട് പണി മോശമായിരുന്നു, കുറഞ്ഞ പണിയെ ഞാൻ കിട്ടിയുള്ളൂ. അതും ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ട് ചില്ലറ പണി കഴിഞ്ഞാൽ അങ്ങനെ വട്ടം സീസൺ കുഴപ്പമില്ലായിരുന്നു, ഒരാഴ്ചത്തോളം ഒന്നൊന്നര ആഴ്ചത്തോളം കണ്ടിന്യൂ ആയിട്ട് പണി ഉണ്ടായിരുന്നു. ഈ ഈ കഴിഞ്ഞ സീസൺ മോശമായിരുന്നു, ചെറിയ രീതിയിലുള്ള പണിയെല്ലാം.
3: ഈ രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന പണിക്ക് എങ്ങനെ ഗ്യാപ്പോ ബ്രേക്ക് അങ്ങനെ ഒരു ദിവസത്തെ രീതി ഒന്ന് പറയാമോ, എങ്ങനെ 5 മണിക്ക് തുടങ്ങിയിട്ട് എങ്ങനെ?
5: ഇവിടുത്തെ ഇപ്പൊ നിലവിൽ ഇപ്പം കിടക്കുന്ന ബോട്ടിന്റെയും വള്ളത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഇവിടുത്തെ ഷെഡ്യൂൾ. ഇപ്പൊ രാവിലെ ഇപ്പം വള്ളം കൂടുതലോ അല്ലെങ്കിൽ ബോട്ടിന്റെ പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ പണി ഇപ്പം കുറവാണ്. ഇപ്പൊ ഒരു 5-6 ബോട്ടൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പം 150 പേരുടെ ഫീൽഡാണ്, 150 പേരാണ് ഒരു ടേൺ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇത് 2 ടേണാണ്. ഈ 2 ടേണിലെ 150 പേര് എന്ന് പറയുന്നത് ഇപ്പം അത്രയും 150 പേർക്ക് പണിയുള്ള പണിയില്ല. ഇപ്പൊ 5 ബോട്ട് ഒരു 6 ബോട്ടൊക്കെ അപ്പം അപ്പം ടേൺ അടിസ്ഥാനത്തിൽ ഒരു 2 ടേണ് 3 ടേൺ ഇട്ടിട്ട് ബാക്കിയുള്ളവരെ റെസ്റ്റിന്റെ കയറ്റിക്കൊണ്ടിരിക്കും, മാറ്റി തിരിച്ച് റൊട്ടേഷൻ പോലെ ചെയ്യും.
3: അപ്പൊ ഈ രാവിലെ ഇവിടെ വന്ന പല മേഖലയിലും പ്രവർത്തിക്കുന്നവരുണ്ട്, ഇതിന്റെ അകത്ത് മത്സ്യം എടുത്ത് വിപണനം കൊണ്ടുപോകുന്നവരുണ്ട്, ലേലം വിളിക്കുന്നവരുണ്ട്. അപ്പൊ ഇതിന്റെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തുമാണ് ഈ ഒരു ഇവിടെ നിന്ന് പോവാനായിട്ട് നമുക്ക് പ്രചോദനം കിട്ടുന്ന ഒരു കാര്യം എന്തുവാണ്?
5: പോവാൻ പ്രചോദനം എന്താ പറയണ്ടേ,
3: കാരണം ലോഡിംഗ് തൊഴിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, നല്ല കട്ടയുള്ള ഒരു പണിയാണ്. അപ്പൊ എന്നാലും നമ്മൾ ഇത്ര തിരക്കിനൊരു തന്നെ നിൽക്കുന്ന 4 വർഷത്തോളം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്, അതിനിടയിൽ നിൽക്കുന്ന ഒരു പ്രചോദനമായിട്ട് തോന്നിയ കാര്യം
5: നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ.
3: ഇത് അങ്ങനെ ഈ ഒരു ഇതിന്റെ ഓരോ ലോഡിംഗ് അങ്ങനെ ഇല്ല, ഞങ്ങൾ ഒരുമിച്ചാണ്,
5: ഒറ്റ ഇതാണ്, ഒറ്റ ഐക്യമാണ്. ഈ നാല് ട്രെയിൻ ഉണ്ടെങ്കിലും പിന്നെ ഇവിടെ ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ ഒരു പുറത്ത് ഒരു കൂലിപ്പണിക്ക് പോകുന്ന ശമ്പള സ്കെയിൽ ഉള്ളു നമുക്ക് ഇവിടെ, അല്ലാ വലിയ ശമ്പള സ്കെയിലൊന്നും ഇവിടെ ഇപ്പം ഇല്ല. കാരണം മീൻ കടലിൽ നിന്ന് കിടക്കുന്ന മീൻ ഇവിടെ കരയ്ക്ക് കയറിയാലും നമുക്ക് പോകണം, അത് എടുക്കുന്നവർക്കായാലും വിൽക്കുന്നവർക്കായാലും നമുക്കായാലും പോകണം. മീന്റെ ലഭ്യത കുറയുമ്പോഴത്തേക്ക് നമുക്കുള്ള വരുമാനവും കുറയും.
3: ഇതല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
5: എനിക്ക് ഓൾറെഡി വേറെ ട്രേഡ്
3: അറിയാം,
5: ഞാനിപ്പം ഇവിടെ പണി മോശമാകുമ്പോ ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട്. പല ആൾക്കാർക്കും ട്രേഡ്
3: അറിയാവുന്നവരുണ്ട്,
5: അങ്ങനെ പോകാത്തവരുണ്ട്, ഈ തൊഴില് മാത്രം ചെയ്ത്
3: ജീവിക്കുന്നവരുണ്ട്.
5: ഇപ്പം ഞങ്ങൾക്ക് ടേണാണ്, ടേൺ വ്യവസ്ഥയിലാണ്. ഇപ്പം ഇപ്പൊ ഇന്നത്തെ ടേൺ ഇവിടെ ആണെങ്കിൽ നാളത്തെ ടേണ് അക്കരയിലാണ്. ഇനി ഇപ്പൊ അക്കരയിലെ ടേൺ ഇപ്പം ഇന്നത്തോടെ അടയ്ക്കും, 9 ആറ് മണിക്കുമ്പോഴത്തേക്ക് വള്ളത്തിന്റെ പണി അക്കരയില്ല. ഇപ്പൊ ഇനി ഇവിടെ ഒന്നായിട്ട് ഷിഫ്റ്റ് ചെയ്ത് റോഡ് ചെയ്ത് വന്നോണ്ടിരിക്കും ഇവിടുത്തെ ടേൺ.
3: എല്ലാവർക്കും
5: ഈ ഇപ്പൊ ഇത് ഞങ്ങൾ 2 ടേണിലാണ് ഇന്റർവ്യൂ ആണ് ഇപ്പൊ എടുക്കുന്നത്. 1 ടേണിലെ ഇന്റർവ്യൂ ഉണ്ട്, ഇതാണ് ഈ 1 ടേണിലും ഞങ്ങളുടെ അത്ര ആൾക്കാർ തന്നെ ഇവിടെ ജോലി
3: ചെയ്യുന്നത്.
5: അടുത്തൊരു ദിവസം ഞങ്ങളല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്, ആ
3: ടേണുകാരാണ്.
5: അടുത്ത ടേണ് ഞങ്ങളല്ല, അവരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അടവ് ആകുമ്പോഴത്തേക്ക് അടുത്ത ടേണ് ഇനി വീട്ടിയിരിക്കാം. അപ്പൊ അറ്റേ അക്കരെ പോകാറുണ്ട്, ഇപ്പൊ ഇനി പറ്റത്തില്ല, അടവാണ്. ജോലി ഒന്നും ഇല്ലാത്തവർ വീട്ടിൽ തന്നെ. ഇനിയിപ്പം എന്തെങ്കിലും അടുത്ത ടേണിൽ വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം കൊണ്ട് 2 ദിവസം കഴിയേണ്ട ആൾക്കാരുണ്ട് ഇവിടെ.
3: ഈ പൊതുവെ കാലാവസ്ഥ മാറ്റമൊക്കെ ഉണ്ടല്ലോ,
5: കാലാവസ്ഥ
3: ചൂട് സമയങ്ങളിലൊക്കെ ഇവിടെ തന്നെ ജോലി ചെയ്യണമല്ലോ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ?
5: നമുക്ക് അല്ല, കൂടുതലും വള്ളത്തിൽ പോകുന്നവർക്കും കൂട്ടി പോകുന്നവർക്കാണ് കൂടുതലും വിഷയം. അവരുടെ ഇതനുസരിച്ചിരിക്കും നമ്മുടെ വരുമാനം. ഇപ്പം ഈ ഒരു 1.5 ആഴ്ച കൊണ്ട് വള്ളത്തിന് പണി ഭയങ്കര മോശം, ഈ അടി കൊടുക്കും. ബോട്ടുകാർക്കും ഭയങ്കര വിഷയമാണ് കാറ്റും കാര്യങ്ങളും. അപ്പൊ അവർക്ക് മീനിന്റെ ലഭ്യത കുറയുമ്പോഴത്തേക്ക് പണി മൊത്തത്തിലുള്ള മീനിന്റെ കിടക്കുന്ന മീനിന്റെ വിലയും കൂടും, ജനങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും, വില കൂടിക്കൊണ്ടിരിക്കും.
3: ഈ വില കൂടുമ്പോൾ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അത്രയും വരുമാനം നിങ്ങൾക്കും കുറയും.
5: വില കൂടുമ്പോഴത്തേക്ക് മീന്റെ പോക്ക് കുറയും,
3: എക്സ്പോർട്ടിങ്
5: അല്ലെ. ഇപ്പം ചേട്ടൻ മീൻ എടുക്കും, ഇപ്പം എടുക്കാൻ വരുന്നൊരു മീൻ അവർക്ക് ആ മീൻ ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഇവിടുത്തെ വില കൂടുന്നതനുസരിച്ച് ഈ സാധാരണപ്പെട്ട ആൾക്കാർ ആ വില കൊടുത്താൽ മീൻ എടുക്കത്തില്ല. അപ്പോഴത്തേക്ക് പല ആൾക്കാരും മീന്റെ എടുപ്പ് കുറയ്ക്കും. അപ്പൊ ഒരു 5 വട്ടം മീൻ എടുക്കുന്നതാണെങ്കിൽ 1 വട്ടം മീൻ എടുക്കത്തുള്ളൂ. നമുക്കും അത് ബാധിക്കും,
3: നമ്മുടെ
5: വരുമാനവും കുറയും.
3: അപ്പൊ നിങ്ങൾ ഈ മേഖലയിൽ എന്തെങ്കിലും ആനുകൂല്യം അങ്ങനെ സർക്കാരിൽ നിന്നും കിട്ടുന്നുണ്ട്, സ്കീമോ ലോഡിംഗ് തൊഴിലാളികൾക്ക്?
5: സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് പൊതുവെ ഒരു സ്കീമോ അങ്ങനെ ഏൽപ്പിക്കാറില്ല. ഇതിനിടയ്ക്ക് വെച്ച് 10-12 വണ്ടി ഇവിടെ
3: കിട്ടിയായിരുന്നു
5: തൊഴിലാളികൾക്ക് വേണ്ടി. ചുമക്കുന്നവർക്കുള്ള ചുമട്ടുകാർക്ക് ഒരു 10 വണ്ടി വേണം, കുറച്ച് വണ്ടികൾ കിട്ടിയായിരുന്നു. പിന്നെ അതിനുശേഷം സർക്കാരിൽ നിന്നുള്ള ഒരു ഇതും ഞാൻ കിട്ടിയിട്ടില്ല. ചുമട്ടുകാർ ചുമന്ന് വരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ പല ഭാഗത്തും വൃത്തിരഹിതമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പല ഭാഗങ്ങളിലും കടക്കുന്നത്. നമുക്ക് കാലിൽ ചവിട്ടാൻ പറ്റാത്ത ഭാഗം പല രീതിയിലും പല ഭാഗത്തും ഉണ്ട്. അകത്ത് തന്നെ പല സ്വഭാവങ്ങളിൽ നല്ല രീതിയിൽ തെന്നി വീഴാറുണ്ട്. അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികളാണ്. നേരെ നമുക്ക് മീനോട് നടന്നു പോകാൻ പറ്റത്തില്ല ചുമടുമായിട്ട്. പിന്നെ ഈ വഴികളിൽ തന്നെ വണ്ടികളൊക്കെ അടച്ചടച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ വളം ഈ വളം ഭയങ്കര വിഷയമാണ് ഇവിടെ. ഈ കൂട്ടുകാരെ പിടിച്ചോണ്ടിരുന്ന വളം, ഇപ്പൊ വളമെടുക്കുന്ന ഏജന്റുമാരുണ്ട് ഇവിടെ. അപ്പൊ ആ ഏജന്റുമാര് നല്ല രീതിയിൽ വളം എടുക്കും തോറും നമുക്ക് ആ വളം നമുക്കൊരു ഗുണമില്ല. കടലിലെ സമ്പത്ത് വ്യവസ്ഥ തന്നെ ഈ വളം പിടിക്കുന്നവർ നശിക്കുക. ഇത് വളർന്നു വരുന്ന മീന് ഇരയാവേണ്ട ആഹാരത്തിനുള്ള സാധനമാണ്. ഇത് പിടിച്ചോണ്ട് വന്ന് ഇത് നശിപ്പിക്കുമ്പോഴത്തേക്ക് കടലിലെ മത്സ്യവും അത്രയും ലഭ്യത കുറയും. അതും മെയിൻ ആയിട്ടൊരു നമുക്കുള്ള ഒരു മെയിൻ വെല്ലുവിളി അതാണ്, ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ പറയുന്ന വളത്തിന് ഞങ്ങൾ പണിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള കൂലി ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല. ബോക്സിനകത്തുള്ള
4: സാധാരണ മത്സ്യത്തിൽ കിട്ടുന്ന
5: ഇത് വേറെ സെപ്പറേറ്റ്, ഇത് വേറെ സെക്ഷനാണ്. ഈ വളം എടുക്കുന്ന വളമെടുക്കുവാനും മാത്രമാണ്, വേറൊരു മീൻ എടുക്കത്തില്ല. അങ്ങനെയുള്ള കുറച്ച് വെല്ലുവിളി ഞങ്ങൾക്ക് നേരിടും.
4: ക്ലീനിങ് ഉണ്ട്,
5: ക്ലീനിങ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ അല്ല,
4: കറക്റ്റായിട്ടുള്ള രീതിയിൽ. നിങ്ങൾ
5: ഇവിടെ പല കമ്മിറ്റി വിളിക്കുമ്പോൾ പല കാര്യങ്ങളും ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഞങ്ങള് ഇപ്പം ഞങ്ങളുടെ ഇപ്പം ഐഎൻഡിസി അല്ല ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു യൂണിയനത്ത് പറയാനുള്ളേ ഉള്ളൂ. പ്രോപ്പർ ആയിട്ട് ഒരു കമ്മിറ്റി വിളിച്ചാൽ മാത്രമേ
4: ഞങ്ങൾക്ക് പൊതുവായിട്ട് പറയാൻ
5: പറ്റൂ.
4: ഇവിടുത്തെ ഒരു ശുദ്ധീകരണം മാലിന്യ സംസ്കരണം വലിയൊരു വിഷയം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാറുണ്ടോ സ്ഥിരമായിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ?
5: കാലുകൾ പൊട്ടാറുണ്ട്, കാലുകൾ പൊട്ടാറ്, പിന്നെ അലർജികൾ പലർക്കും വരാറുണ്ട്. കൂടുതലും വീഴ്ചയാണ്, ഈ തൊഴിലാളികള് 50 kilo വെയിറ്റൊക്കെ 50 kilo കയ്യിലും തലയിലൊക്കെ ആയിട്ട് ചോന്നൂർ പോകുമ്പോഴേ നമുക്ക് ഇപ്പൊ ഇവിടെ ജസ്റ്റ് ആപ്പിൾ കയറി നോക്കുമ്പോ തന്നെ വീട്ടിൽ അറിയാം, പലയിടത്തും ചൂറികള് ഐസുകള് ഇതൊക്കെ ചവിട്ടി തന്നെ തൊഴിലാളികൾ ഇഷ്ടം പോലെ പേർക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ജോലിയുള്ളത് കയ്യില് കാലുകള് നട്ടലുകൾ പൊട്ടലുകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്,
4: ഇവിടെ
5: വന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ കുടുംബത്തിൽ ആ ഒരു വരുമാനമായിരിക്കും, പിന്നെ വേറെ വരുമാനം ഇല്ല. അങ്ങനെ ഇഷ്ടംപോലെ അങ്ങനെയുള്ള വെല്ലുവിളികൾ ഒത്തിരി.
4: അപ്പൊ നിങ്ങൾ ഇനി അടുത്ത കമ്മിറ്റികളിൽ ഇതൊക്കെ അവതരിപ്പിക്കുക, കാണുന്ന പ്രേക്ഷകരുണ്ട്, അതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, അതിനുവേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ഒരു നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചോളൂ. ഓക്കെ,
0: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
6: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
8: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 to 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

രാഗസുധാ സാഗരം, രാഗവൈവിധ്യമുള്ള ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളും അവയുടെ ഭാവവും ലക്ഷണവും അതാതു രാഗത്തിലെ ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികർ അവതരിപ്പിക്കുന്ന ഗാനാവതരണം രാഗസുധാ സാഗരം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
2: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
1: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
2: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
5: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ രാഗങ്ങളുടെ വകഭേദ രാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ശുദ്ധരാഗത്തെ പരിചയപ്പെടുത്താം. നിശ്ചിത നിയമങ്ങൾക്കനുസരിച്ചുള്ള രാഗങ്ങളാണ് ശുദ്ധരാഗങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ ശുദ്ധരാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റ് രാഗങ്ങളുടെ ഛായ ഇല്ലാതിരുന്ന രാഗങ്ങളെയാണ് ശുദ്ധരാഗങ്ങളെന്ന് പറയുന്നത്. ഇനി ഒരു ഗാനത്തിലേക്ക്

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ഏതെങ്കിലും ഒരു രാഗത്തിൽ നിന്നുള്ള സ്വരങ്ങളോ സഞ്ചാരങ്ങളോ അംഗീകരിക്കുന്നത് വഴി ആ രാഗത്തിന്റെ ഛായ തോന്നിക്കുന്ന രാഗത്തിലാണ് സാലക രാഗമെന്നും ഛായാലക രാഗമെന്നും പറയുന്നത്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. സങ്കീർണ രാഗം എന്ന് പറയുന്നത് ഒരുതരം മിശ്ര രാഗങ്ങളാണ്. സങ്കീർണ രാഗങ്ങൾ, ഈ വക രാഗങ്ങൾക്ക് ഒന്നിലധികം രാഗങ്ങളുടെ ഛായ ഉണ്ടാകും. ശുദ്ധ ഛായാലക സങ്കീർണ രാഗങ്ങളാകട്ടെ, ശാസ്ത്രപ്രകാരം ഏർപ്പെടുത്തിയിട്ടുള്ള രാഗങ്ങൾ ശുദ്ധമാകുന്നു. ഈ രാഗങ്ങളുടെ ഒരു സ്വരത്തിൽ കോമള തീവ്രഭേദങ്ങൾ വരാറില്ല. ഉദാഹരണമായി വരുന്ന രാഗങ്ങളാണ് മായാമാളവകളുള്ള ശ്രീരഞ്ജിനി, മോഹനം, മധ്യമാവതി എന്നിവ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ഛായാലക രാഗം എന്നാൽ ഒരു രാഗത്തിൽ മറ്റൊരു രാഗത്തിന്റെ ഛായ കൂടി കലർന്നു വരുന്നതിനെയാണ് ഛായാലക രാഗം എന്ന് പറയുന്നത്. ഉദാഹരണമായി വരുന്ന രാഗങ്ങളാണ് സൗരാഷ്ട്ര, സാരംഗ എന്നിവ. ഇനി ഒരു ഗാനം ആസ്വദിക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. രാഗങ്ങളിൽ ചില സ്വരങ്ങളെ മാത്രം കമ്പിതത്തോട് പാടാറുണ്ട്. അങ്ങനെയുള്ള രാഗങ്ങളെ അർത്ഥകമ്പിത രാഗങ്ങളെന്നും പറയുന്നു. ഉദാഹരണമായി വരുന്ന രാഗമാണ് കുന്തള വരാൽ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 to 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
6: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
8: എന്തോ പ്ലാനിംഗിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 to 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. ജീവിതം രണ്ടറ്റം ടച്ച് ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും ബാറിൽ ടച്ചിങ്സിന് തല്ലുകൂടുന്നവരും, ഇതോ നമ്മുടെ കേരളം. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഗസുധാസാഗരം, 10:00 മിണ്ടിയും പറഞ്ഞും, 11:15 ഫൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നാട്ടിലെ പാട്ടുകാർ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നേർച്ചാലുകൾ, 9:05 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: ഒരു യന്ത്രവൽകൃത യുഗത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. യാന്ത്രികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം പേർ ഇന്ന് സമൂഹത്തിലുണ്ട്. മാത്രമല്ല, എല്ലാവരെയും പോലെയാകാനുള്ള സമ്മർദ്ദവും അന്തരീക്ഷത്തിലുണ്ട്. ഈ സമ്മർദ്ദത്തിനു വഴങ്ങി നമ്മിൽ പലരും അറിയാതെ നാം അല്ലാതെയായിത്തീരുന്നു. എന്തുകൊണ്ട് നമുക്ക് നാം ആയിക്കൂടാ? അതിന് ആത്മധൈര്യം വേണം. ആത്മധൈര്യമില്ലെങ്കിൽ നാം നേടുന്ന അറിവും ശരിയെന്ന് കണ്ടെത്തിയ നിലപാടുകളും പ്രവൃത്തിയിൽ കൊണ്ടുവരാനാവില്ല. ഈ ഗുണമുണ്ടെങ്കിൽ മറ്റാരും കൂടെയില്ലെങ്കിലും നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. ഇന്ന് സമൂഹത്തിൽ തനിമയേറ്റ ചിന്തകളും കഴിവുകളുമായി വളർന്നുവരുന്ന യുവതലമുറ വളരെ പെട്ടെന്ന് ചിറകു കരിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ മെല്ലെ തനിമകൾ അടിയറ വെച്ച് ലോകത്തോട് പൊരുത്തപ്പെട്ട് ആൾക്കൂട്ടത്തോടൊപ്പം നിരയൊപ്പിച്ച് നടക്കുന്നു. ഇവരുടെ ആത്മധൈര്യം എങ്ങനെയാണ് നശിക്കുന്നത്? കുഞ്ഞുനാൾ മുതൽ നാം കേൾക്കുന്ന അരുതുകൾ, മാതാപിതാക്കൾ പ്രോത്സാഹനത്തിൽ കാണിക്കുന്ന പിശുക്ക്, തോൽവികൾ, കഴിവില്ല എന്ന തോന്നൽ, തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന വിചാരം, ഇവ നമ്മിലെ ആത്മധൈര്യത്തെ കെടുത്തും. പിച്ച വെച്ച് നടക്കുന്ന പിഞ്ചു മനസ്സ്, തുടരുത്, ചെയ്യരുത്, എടുക്കരുത് ഇങ്ങനെയുള്ള ധാരാളം നിരോധനാജ്ഞകൾ കേട്ടാണ് വളർന്നു വരുന്നത്. ഈ അരുതുകളും കളിയാക്കലും നിസ്സഹായാവസ്ഥയുമെല്ലാം അവന്റെ ബോധ മനസ്സിൽ തന്റെ കുറവുകളെ ഊട്ടി വളർത്തുകയാണ് ചെയ്യുക. സ്വാഭാവികമായും അവനിൽ ആത്മധൈര്യത്തിനു പകരം അധൈര്യമാണ് വളരുക. അതുപോലെ കുഞ്ഞിന്റെ ഓരോ നിസ്സാര വിജയത്തിലും അഭിനന്ദിക്കുവാൻ മാതാപിതാക്കൾ മറക്കുമ്പോൾ അവനിലുള്ള ഉണർവ് കെട്ടുപോകും. ക്രിയാത്മകമായി ചിന്തിക്കുന്നതിനു പകരം അവനിൽ ഭയവും ആശങ്കയും ജനിക്കും. കഴിവില്ല, സ്നേഹിക്കുന്നില്ല എന്നീ തോന്നലുകൾ അവനിലുള്ള ആത്മവീര്യത്തെ കെടുത്തിക്കളയുകയും ചെയ്യും. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഒരു സംഭവം ഇവിടെ അനുസ്മരിക്കട്ടെ. യുദ്ധത്തിനിടയിൽ 1916 ചരിത്ര പ്രസിദ്ധമായ വാർഡൂൺ പിടിച്ചെടുക്കാൻ ഹിറ്റ്ലർ നിശ്ചയിച്ചു. സുശക്തമായ യുദ്ധസന്നാഹത്തോടെയുള്ള ജർമ്മൻ തയ്യാറെടുപ്പ് ഫ്രഞ്ച് പടയാളികളിൽ പരിഭ്രാന്തി പരത്തി. ധീരനും ശക്തനുമായ മാർഷൽ പെത്ത ആയിരുന്നു ഫ്രഞ്ച് പടനായകൻ. ഭയചകിതരും നിരാശരുമായ തന്റെ പട്ടാളക്കാരുടെ നടുവിൽ വെച്ച് അവരെ ഇങ്ങോട്ട് കടത്തിവിടില്ല എന്ന് അദ്ദേഹം പരസ്യമായി ശബ്ദം ചെയ്തു. ആ പല്ലവി പട്ടാളക്കാരെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു. അവരെ ഞാൻ കടത്തിവിടില്ല എന്ന മുദ്രാവാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് ഓരോ ഫ്രഞ്ച് ഭടനും കരുത്താർജിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ ഫ്രഞ്ച് സേനയുടെ ആത്മധൈര്യത്തെ ധ്വംസിക്കുവാൻ ജർമ്മൻ ബോംബുകൾക്കോ പീരങ്കികൾക്കോ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുന്നു. ആത്മവിശ്വാസവും അതിൽ നിന്ന് ഉടലെടുത്ത വീറും വീര്യവുമാണ് ഫ്രഞ്ചുകാരെ വിജയികളാക്കിയത്. അധൈര്യമനോഭാവം ഉന്മൂലനം ചെയ്ത് ധൈര്യം നേടിയെടുക്കുവാൻ വേണ്ട ഊർജം നാം സ്വയം കണ്ടെത്തണം. ആദ്യം തന്നെ ചിന്തകളുടെ മേൽ നിയന്ത്രണം ഉറപ്പിക്കുക. ക്രിയാത്മക ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നവരായി നാം മാറുമ്പോൾ ഈശ്വരനിലും അപരനിലും നമ്മിലും വിശ്വാസം വളരും. നമ്മിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പോഷിപ്പിച്ച് അനുയോജ്യമായ കർമ്മമേഖലകളെ ലക്ഷ്യം വച്ച് നാം മുന്നേറണം. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശ കൈവെടിയാതെ അപകർഷതാബോധം കുടഞ്ഞുകളഞ്ഞ് ജീവിത പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കരുത്ത് പ്രകടിപ്പിച്ചാൽ പ്രതിബന്ധങ്ങൾ വഴിമാറും. സ്വയാവബോധവും സ്വാഭിമാനവും വളർത്തിയെടുക്കുന്നവരിൽ വ്യക്തിമഹത്വവും ആത്മവിശ്വാസവും താനേ വന്നു ചേരും. ചുരുക്കത്തിൽ, ഈശ്വരൻ നമ്മിൽ ഓരോരുത്തരിലും ഉൾപ്പെടുത്തി വെച്ച തനിമയെ സംരക്ഷിക്കുവാൻ ആത്മധൈര്യത്തിന്റെ വക്താക്കളായി നമുക്ക് മാറാം.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ

धनुमास काटे वायु